0: വചനങ്ങളിലൂടെ
1: ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

അരിതരി കളയരു തരിതരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു തരിതരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണം എഴുതിരുതേ. പല നരകയറിയ വഴിയവരളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു തടലിനു മുതിരുതേ. പല നരകയറിയ വഴിയവരളി

91.7 FM. Qatar's favorite radio station.

0: 7 FM.
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
3: വിവരങ്ങൾക്കായി visit cbq.qa.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ. നമസ്കാരം, ഞാൻ സുധീർ കരമന. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ഞാൻ മാല പാർവതി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 91.7 FM റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സ്മാർട്ട് ടോക്ക്
1: ബ്രോട്ട് യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
1: Association with
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalkuna complete transparency.
4: സ്മാർട്ട് ടോക്കിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഫാഷൻ ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒന്നാണ് മെഡ്ഗാല എന്ന് പറയുന്നത് അല്ലേ. മെഡ്ഗാലയിൽ നമ്മുടെ ആലപ്പുഴയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. മെഡ്ഗാലയിൽ ആലപ്പുഴയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള മറുപടി നൽകുന്നത് ആലപ്പുഴയിലെ ചേർത്തലയിലുള്ള നെയ്ത്ത് ബൈ എക്സ്ട്രാ വീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നെയ്ത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് ആയിരിക്കും. പലരും കണ്ടിട്ടുണ്ടാകും ഈ ഒരു നെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു നെയ്ത്ത് ഹോംസിനെ കുറിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചു പോയിട്ടുണ്ടാകും. കാരണം മെഡ്ഗാലയിലെ ആ ഒരു പരവതാനി വിരിച്ചത് നമ്മുടെ ആലപ്പുഴയിലെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അവിടെ നിന്നാണ് മെഡ്ഗാലയിലേക്കുള്ള കാർപ്പറ്റുകൾ പോയിട്ടുണ്ടായിരുന്നത്. അവരുടെയായിരുന്നു ആ ഒരു വർക്ക്. അപ്പൊ ആ വിശേഷങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നെയ്ത്ത് ഹോംസിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ശിവൻ സന്തോഷ്. ഹൈ സർ, സ്വാഗതം റേഡിയോ സനോയിലേക്ക്.
5: താങ്ക് യു.
4: മെഡ്ഗാല നമുക്കറിയാം, ഓരോ തവണ മെഡ്ഗാല വരുമ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ റേഡിയോ സ്റ്റേഷനിൽ നിന്നും സാറിന് കോൾസ് വരാറുണ്ട്, എല്ലാരും വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തവണത്തെ മെഡ്ഗാലയുടെ കാർപ്പറ്റ് ഡിസൈനുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
5: ഇപ്രാവശ്യവും ലാസ്റ്റ് ഇയർ മാതിരി ഞങ്ങൾ ബേസ് കാർപ്പറ്റ് ആണ് മാനുഫാക്ചർ ചെയ്തത്. അത് എവറി ഇയർ ഇയർ ഓൺ ഇയർ വി ഇൻക്രീസ് ദ ക്വാളിറ്റി, വി ഇൻക്രീസ് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ്. വീവില് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ മെറ്റീരിയൽ ഓൾസോ ദ ഫൈനസ്റ്റ് ക്വാളിറ്റി സൈസൽ ഫൈബർ ആണ് നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്തത് കാർപ്പറ്റ് ഉണ്ടാക്കാനായിട്ട്. സോ അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. പിന്നെ ഇപ്രാവശ്യ തീം എന്ന് പറയുന്നത് കോസ്റ്റ്യൂം ആർട്ട്, ഫാഷനസ് ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമായിരുന്നു. അപ്പം ദ ബ്രീഫ് വാസ് ഹൗ ടു പല ആൾക്കാരും ആർട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഡിഫറെന്റ്ലി ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം കഞ്ചോഹാർ വേറേത്, രാജഹരി വർമ്മ ദ പെയിന്റിങ്സ് ആണ് ഹാൻഡ് പെയിന്റഡ് ഓൺ ഓൺ എ കോസ്റ്റ്യൂം, ഇസ് ദ ഔട്ട്ഫിറ്റ് ഹി വോർ. അപ്പം അങ്ങനത്തെ രീതിയിൽ പല ആൾക്കാരും അങ്ങനെ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടായിരുന്നു. സോ ഹൗ വെൽ ഓൾ ഓഫ് ദോസ് ഔട്ട്ഫിറ്റ്സ് ലുക്ക് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ കാർപ്പറ്റ്സ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടായിരുന്നു നമ്മളെല്ലാം തിങ്ക് ചെയ്തത്. ഹോൾ തോട്ട് പ്രോസസ് വാസ് ദാറ്റ് ഹൗ ഡു വി ഗിവ് ദ കോസ്റ്റ്യൂം ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്ലുക്ക് ഓൺ എ ബേസ് കാർപ്പറ്റ്.
4: ഓക്കെ, ഇത്തവണ എത്രയധികം ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു?
5: ക്ലോസ് ടു അറൌണ്ട് 400-500 പീപ്പിൾ ഹാവ് വർക്ക്ഡ് ഓൺ ദ കാർപ്പറ്റ്. സോ ഇറ്റ് ഗോസ് ത്രൂ മൾട്ടിപ്പിൾ പ്രോസസ്, അറൌണ്ട് 14-15 പ്രോസസ്സസ് ഇറ്റ് ഗോസ് ത്രൂ ഫ്രം ദ ഫൈബർ സ്റ്റേജ് ടു ദ എൻഡ് കാർപ്പറ്റ് സ്റ്റേജ്. അപ്പം ത്രൂ ഔട്ട് ദ പ്രോസസ് മൾട്ടിപ്പിൾ പീപ്പിൾ ഹാവ് വർക്ക്ഡ് ഓൺ ഇറ്റ് ഫോർ ക്ലോസ് ടു 80 ഡേയ്സ്. സോ
4: എത്ര മാത്രം റോളുകളായിട്ടാണ് നമ്മൾ ഇത്തവണത്തെ കാർപ്പറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്?
5: സോ ലാസ്റ്റ് ഇയർ പോലെ തന്നെ 57 റോൾസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. 57 റോൾസ് ഓഫ് 30 meter by 4 meter. അപ്പൊ 6,840 സ്ക്വയർ മീറ്റേഴ്സ് ആയിരുന്നു. സോ ഇറ്റ്സ് എ ലാർജ് സ്കെയിൽ. അതിൽ പാർട്ട് ഓഫ് ഇറ്റ് ഓൺലി ദേ യൂസ് ഇറ്റ് കാണുന്ന ഭാഗത്ത്, ബാക്കിയെല്ലാം ത്രൂ ഔട്ട് ദ മ്യൂസിയം. മ്യൂസിയം ഇസ് വെരി ലാർജ്. ത്രൂ ഔട്ട് ദ മ്യൂസിയം പല പല ഏരിയസിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
4: ഈ ഓരോ തവണയും ഒരു വെല്ലുവിളിയാണോ? നെക്സ്റ്റ് ടൈം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭംഗിയാക്കണം, അല്ലെങ്കിൽ കൂടുതൽ മികച്ചതാക്കണം എന്നാണല്ലോ മനസ്സിൽ ചിന്തിക്കുക. അത് എത്രമാത്രം ഒരു ചലഞ്ചിങ് ആണ്?
5: ഓരോ തവണ ഐ തിങ്ക് ദേർ ഇസ് എ ലോട്ട് ഓഫ് പ്രഷർ ടിൽ ദ ആക്ച്വൽ ഇവന്റ് ഓൾസോ ഗെറ്റ്സ് ഓവർ. പക്ഷെ ആദ്യം ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരുന്നു നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇറ്റ് ഇസ് ക്വൈറ്റ് സ്ട്രേറ്റ് ഫോർവേഡ്. ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് തന്നെയായിരുന്നു. ദ റീസൺ വൈ ദേ കം ബാക്ക് ടു അസ് ഇസ് ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് ദ ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് എവറിഥിങ്. സോ വി ആർ വെരി ഹാപ്പി ദാറ്റ് നമ്മുടെ വർക്കേഴ്സ് ഓൾസോ ഗെറ്റ് എ റെക്കഗ്നിഷൻ ത്രൂ ദിസ് ആൻഡ് എവറിബഡി ഈസ് ഹാപ്പി ദാറ്റ് വി കെൻ ഓൾസോ ഇൻസ്പയർ എ ലോട്ട് ഓഫ് യങ് ഓണ്ടർപ്രനേഴ്സ് ആൻഡ് ഈവൻ ഫാഷൻ ഓണ്ടർപ്രനേഴ്സ് ആൻഡ് എവറി വൺ ടു തിങ്ക് out of the box and also give them motivation that they can also reach a large stage like this if they work hard and do it right.
4: അപ്പോൾ നമ്മൾ നമ്മുടെ ഹിസ്റ്ററി നോക്കി പോവുകയാണെങ്കിൽ 100 വർഷത്തിലധികം ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഹിസ്റ്ററി അത്രമാത്രം റിച്ച് ഹിസ്റ്ററിയാണ് നമ്മുടെ. അതിന്റെ ഒരു യാത്ര നെയ്ത്തിലെത്തി നിൽക്കുന്ന സമയത്ത് അത് എത്രമാത്രം സംതൃപ്തി നൽകുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും?
5: Yeah, so like you said, 109 year old brand ആണ്. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ്ഫാദർ ആണ് നമ്മുടെ മെയിൻ കമ്പനി ട്രാവൻകൂർ മാച്ച് മാറ്റിംഗ് കമ്പനി ഫൗണ്ട് ചെയ്തത്. അതിനുശേഷം വി ഹവ് ഗോൺ ത്രൂ, സോ ഐ എം ദ ഫോർത്ത് ജനറേഷൻ ഇൻ ദ ബിസിനസ്. എന്റെ ഫാദർ മിസ്റ്റർ സന്തോഷ്, ഹി സ്റ്റാർട്ടഡ് എക്സ്ട്രാ വീവ് ഇൻ ദ ഇയർ 2000. അപ്പൊ എക്സ്ട്രാ വീവ് ഇസ് 26 years old now. അപ്പം അതിനുശേഷം 2021 ഞാനും നിമിഷയും കൂടെ നെയ്ത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങിയത്. അപ്പൊ നെയ്ത്തിനുള്ള ബ്രാൻഡ് തുടങ്ങിയതിന്റെ മെയിൻ റീസൺ ഇറ്റ്സെൽഫ് വാസ്, ഇപ്പൊ നമ്മളൊരു 100 ഇയർ ബ്രാൻഡ് കമ്പനി ആണെങ്കിലും നോബഡി അസോസിയേറ്റ്സ് റഗ് മേക്കിംഗ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ, കേരളത്തില്. അപ്പം ആ ഒരു ഐഡിയോളജി വി വാണ്ടഡ് ടു ചേഞ്ച്. പിന്നെ ലോട്ട് ഓഫ് ഡിസൈൻ എലമെന്റ്സ് ഫ്രം ദ സൗത്ത് ഓഫ് ഇന്ത്യ was not being noticed outside of the world. അപ്പൊ ആ ഒരു ഇതും വി വാണ്ടഡ് ടു ചേഞ്ച് ത്രൂ ദ ബ്രാൻഡ്. പിന്നെ വി വാണ്ടഡ് ടു വർക്ക് വിത്ത് നാച്ചുറൽ ഫൈബേഴ്സ്, പിന്നെ കോമ്പിനേഷൻസ് ഓഫ് നാച്ചുറൽ ഫൈബേഴ്സ് വിച്ച് അതർ ബ്രാൻഡ്സ് ഡോണ്ട് യൂസ്. പിന്നെ ഡിഫറെന്റ് വീവിംഗ് ടെക്നിക്സ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് ഓൺ എ റെഗുലർ ബേസിസ്. സോ വി വാണ്ടഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഇൻ ടേംസ് ഓഫ് ഇന്നോവേഷൻ, മെറ്റീരിയൽ ഇന്നോവേഷൻ ആൻഡ് ഓൾസോ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഓൾസോ സ്റ്റോറി ടെല്ലിംഗ്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള സ്റ്റോറീസ്, ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പല പല ക്രാഫ്റ്റിന്റെ സ്റ്റോറീസ് ഒക്കെ നമുക്ക് എങ്ങനെ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ നമുക്ക് എങ്ങനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്തെടുക്കാൻ പറ്റും, അതിന്റെ ഒരു എഫേർട്ടാണ് നെയ്ത്ത് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. ഇപ്പൊ ഈ മെറ്റ്കാല നമ്മൾ ലാസ്റ്റ് 4 ചെയ്തതിൽ ദ ബിഗസ്റ്റ് അഡ്വാൻറ്റേജസ്, എ ലോട്ട് ഓഫ് അതർ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോട്ട് നോട്ടീസ്ഡ് താങ്ക്ഫുള്ളി. ആൻഡ് സോ ദാറ്റ് ഗിവ്സ് എസ് ലോട്ട് ഓഫ് റെക്കഗ്നിഷൻ. സോ നമുക്ക് 4-5 വർഷമായിട്ട് വി വൺ 4 ഇന്റർനാഷണൽ ഡിസൈൻ അവാർഡ്സ് ഫോർ ആ ഡിസൈൻ വർക്ക് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം അത് അതുമൊക്കെ പീപ്പിൾ ഗോട്ട് ടു നോ ഓൺലി ത്രൂ മെറ്റ്കാല. അപ്പം ഹാപ്പി ദാറ്റ് ഓൾസോ വി ഗെറ്റ് ടു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ ബിക്കോസ് ഓഫ് മെറ്റ്കാല. സോ ഓൾവേസ് ലുക്കിംഗ് ഫോർവേഡ്. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഡൽഹിയില് ഞങ്ങളൊരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. Again, everything is done very differently in terms of so we don't copy anyone. We try to set our own trends in the market. So anganeyana we try to be different from every other brand in the industry right now.
4: Yaar kaudugathinte porthu cheykana ide nammal videos ningalde kaanarund inganeyekana ഇത് ചെയ്യുന്നത്, ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്, ശരിക്കും ഇതൊരു കാർപ്പറ്റിലേക്ക് എത്തിപ്പെടുന്നത് എത്ര സ്റ്റേജസിന് ശേഷമാണ്?
5: സോ ഇപ്പൊ ഈ സൈസൽ എന്ന് പറയുന്ന ഫൈബർ ഒരു അഗാവേ പ്ലാന്റിന്റെ അതിന്റെ ലീഫിന്റെ ഉള്ളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു എക്സ്ട്രാക്ടർ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് പിന്നെ അത് ഗോസ് ത്രൂ വാഷിംഗ്. വാഷിംഗ് ചെയ്തിട്ട് അത് ഒരുമാതിരി ഒരു വൈറ്റ് കളർ ഫൈബർ ആവും. അപ്പൊ ആ ഫൈബറാണ് നമ്മള് മഡഗാസ്കറിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ അത് ഒരു ബിഗ് കണ്ടെയ്നറിലായിരിക്കും വരുന്നത്. സോ അത് ഇവിടെ വന്നതിന് ശേഷം ഇറ്റ് വിൽ ബി ഹാൻഡ് സോർട്ടഡ്. ഇപ്പൊ എസ്പെഷ്യലി ഫോർ ദ മെറ്റ്കാല ഇറ്റ് ഇസ് ഹാൻഡ് സോർട്ടഡ് ടു ഗെറ്റ് ദ വൈറ്റസ്റ്റ് ഓഫ് വൈറ്റസ്റ്റ് ഫൈബേഴ്സ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ലോട്ട്. പിന്നെ ഇറ്റ് ഇസ് വെയ്ഡ് ഇൻ സെർട്ടൻ ലോട്ട് ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ത്രൂ സംടൈംസ് ഡൈയിങ്. സംടൈംസ് ചിലപ്പോ ഡൈയിങ് ഇല്ലെങ്കിൽ ഇറ്റ് ഗോസ് ത്രൂ ദ ഫസ്റ്റ് പ്രോസസ് ഓഫ് യാൺ മേക്കിംഗ്. അപ്പം അതൊരു 5 stages ഓഫ് ബ്ലെൻഡിങ്ങിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഇത് ഭയങ്കര ഫൈൻ ആവുന്നത്. 6 stages ഓഫ് ബ്ലെൻഡിങ്. അപ്പൊ 6 machines കൂടെ പാസ് ചെയ്ത് അതിനുശേഷം ഇറ്റ് ഗോസ് ത്രൂ എ സ്പിന്നിങ് മെഷീൻ വേർ ഒരു സിംഗിൾ ത്രെഡ് ഓഫ് യാൺ, സിംഗിൾ പ്ലൈ ഓഫ് യാൺ ഇസ് മെയ്ഡ്. അപ്പൊ അതിനുശേഷം ഈ സിംഗിൾ പ്ലൈ ഉള്ള 2 yarn ട്വിസ്റ്റ് ചെയ്തിട്ട് ഡബിൾ പ്ലൈ ആക്കും. ഡബിൾ പ്ലൈ ആക്കിയതിന് ശേഷം ഇറ്റ് ഗോസ് ത്രൂ അനദർ പ്രോസസ് കോൾഡ് ഷിയറിംഗ്. അപ്പം ഇത് കുറച്ച് ഹെയറി ആയിട്ടുള്ള ഫൈബർ ആയിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടെ ഫൈനർ ആക്കാനായിട്ട് ഇറ്റ് പാസസ് ത്രൂ 3 different blades വേർ ദ പ്രൊട്രൂഡിംഗ് ഫൈബേഴ്സ് ആർ കട്ട് ഔട്ട്. അപ്പൊ അതിനുശേഷം സെയിം പ്രോസസ് ബോബിൻസിലോട്ട് കൺവേർട്ട് ചെയ്യും ഈ പെർട്ടിക്കുലർ യാണിനെ. ആൻഡ് ഓൾ ദ ബോബിൻസ് വിൽ ബി ഓഫ് ദ സെയിം ലെങ്ത്. ആൻഡ് ഓൾ ദീസ് യു നോ തൗസൻഡ്സ് ഓഫ് ബോബിൻസ് വിൽ ബി ലോഡഡ് ഓൺ ടു ദ ലൂം. അപ്പൊ ലൂമിനെ പിന്നെ സെറ്റ് ചെയ്ത് ദാറ്റ് ഈസ് ഓൾസോ എ ലോങ് പ്രോസസ് ദ ലൂം ഇസ് ബീങ് സെറ്റ് അപ്പ്. എന്നിട്ട് ഇറ്റ് ഇസ് മൂവൺ ഇൻ ടു 30 meters by 4 meters ആൻഡ് ഈച്ച് ആൻഡ് എവറി പ്രോസസ് ഇറ്റ് ഗോസ് ത്രൂ ലോട്ട് ഓഫ് ക്വാളിറ്റി ഇൻസ്പെക്ഷൻസ് ടു മേക് ഷുവർ ഈവൻ ഒരു ടൈനിയസ്റ്റ് ഓഫ് ഇംപ്യൂരിറ്റീസ് പോലും ഈ ലോട്ടിലോട്ട് കയറാതിരിക്കാൻ വി ടേക്ക് എക്സ്ട്രാ കെയർസ്. വി ഡു റെഗുലർ ക്ലീനിങ് ഓഫ് ഫാക്ടറി പ്രിമൈസസ് ബിക്കോസ് നാച്ചുറൽ ഫൈബർ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായത് ഇങ്ങനെ ത്രൂ ഔട്ട് ചെയ്യാനായിട്ട്. സോ ഈ ലേ ലോട്ട് ഓഫ് എംഫസിസ് ഓൺ ക്വാളിറ്റി അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കാപ്പറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഇറ്റ് ഗോസ് ത്രൂ മാനുവൽ മെൻഡിങ് പ്രോസസ് വിച്ച് ഇസ് ലെഡ് ബൈ വിമൻ ആർട്ടിസൻസ്. അപ്പൊ അവര് ചെറിയ ചെറിയ മെഷീൻ ഡിഫെക്ട്സ് ഓൾസോ ദേ കറക്റ്റഡ് ബൈ ഹാൻഡ്. അപ്പൊ അതിനുശേഷം ആണ് ഇത് ഫൈനലി ക്വാളിറ്റി ഇൻസ്പെക്ടർ ചെയ്തിട്ട് ഇത് ഷിപ്പ് ഔട്ട് ചെയ്യുന്നത്.
4: ഇത്രയും കാലത്തെ ലൈഫിൽ നിന്ന് ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമായിട്ട് ഈ ഒരു ബിസിനസ്സിലുണ്ട്, അതൊക്കെ കണ്ടു വളർന്ന ഒരാളെന്ന നിലയിൽ ഇത്രയും കാലത്തെ ബിസിനസ് നൽകിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്, എന്താണ് മനസ്സിന്റെ ഒരു സംതൃപ്തി?
5: സാറ്റിസ്ഫാക്ഷൻ, ഐ തിങ്ക് ദി ബിഗസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഫോർ അസ് ഇസ് സ്റ്റേയിങ് ട്രൂ ടു അവർ വാല്യൂസ്. അപ്പൊ നമ്മള് ഇപ്പം ആസ് എ ബ്രാൻഡ് we don't copy from anyone, so that is one of our core values. Authenticity, പിന്നെ വി റിലൈ അലോട്ട് ഓൺ ക്രാഫ്റ്റ്മെൻഷിപ്പ്. പിന്നെ സസ്റ്റൈനബിലിറ്റി, നമ്മൾ ആസ് മച്ച് ആസ് പോസിബിൾ വി മേക്ക് ഷുവർ വി ഡോണ്ട് പൊല്യൂട്ട് ദ എൻവയറൺമെന്റ് ഇൻ എനി വേ. നമ്മള് വി പാസ് ഓൺ ആർ നോളജ് ടു അവർ വർക്കേഴ്സ് ആൻഡ് അവരുടെ ലൈഫും കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഒരു 99% പീപ്പിൾ ആർ ലോക്കൽ. വി എംപ്ലോയ് അറൌണ്ട് 800 പീപ്പിൾ ഇൻ ഇൻ ചേർത്തല. സോ അവരുടെ ഒരു ലൈവ്ലിഹുഡ്, the happiness we see on the workers' faces and the kind of difference we are able to make in their lives, our dana, that is what gives us happiness as a company, and our impact we are able to make for the
4: നമ്മൾ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോ അറിയാൻ പറ്റും, ഭയങ്കര എന്താ പറയാ ചിൽ മോഡില് വർക്ക് ചെയ്യുന്ന കുറെ റീൽസ് ഒക്കെ നമ്മളുടെ പേജിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലീഡർ എങ്ങനെയായിരിക്കണം ആക്ട് ചെയ്യേണ്ടത്?
5: ആസ് എ ലീഡർ, സി, വി ആർ എ ബ്രാൻഡ് വിച്ച് ഗിവ്സ് എ ലോട്ട് ഓഫ് എംഫസിസ് ഓൺ അവർ വർക്കേഴ്സ് ഓർ എംപ്ലോയീസ്. വി ഗിവ് ദം എ ലോട്ട് ഓഫ് ഫ്രീഡം ടു എക്സ്പ്രസ് ദംസെൽവ്സ്. വി ആർ എ ബ്രാൻഡ് വിച്ച് gives a lot of emphasis on our workers or our employees. We give them a lot of freedom to express themselves.

0: ലഭിക്കുന്നു. CB 2026 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
3: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
3: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: സ്മാർട്ട് ടോക്ക്
1: ബ്രോട്ട് ടു യു ബൈ
9: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
10: ജസ്റ്റ് ഫീൽ ലൈക്ക് യുവർ ഹോം
8: ഇൻ അസോസിയേഷൻ വിത്ത് Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalguna complete transparency um.
11: ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ എത്ര വലിയ ഇവന്റ് നടന്നാലും അവിടെ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകുമല്ലേ. അത് മെഡ്ഗാലയാണെങ്കിലും മെഡ്ഗാലയിലെ വ്യത്യസ്തമായിട്ടുള്ള കാർപ്പറ്റുകൾക്ക് പിന്നിൽ ഒരു മലയാളി സാന്നിധ്യം തന്നെയാണ്. ആലപ്പുഴ ചേർത്തലയിൽ നിന്നുള്ള നെയ്ത്ത് ഹോംസ്, നെയ്ത്ത് ഹോംസിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ശിവൻ സന്തോഷ്, അദ്ദേഹമാണ് നമ്മളുടെ കൂടെയുള്ളത്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ആളുകൾ ഔട്ട് ഓഫ് ദി ബോക്സ് ഐഡിയാസുമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടിലേക്കാണെങ്കിൽ അത്രമാത്രം പുതിയ പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തുടക്കമിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
12: സോ എന്റെ ഒരു ഫിലോസഫി ഫ്രം ദ ബിഗിനിങ് വാസ് ഇഫ് യു ഹാവ് എൻ ഐഡിയ ട്രൈ ആൻഡ് ഡു സംതിങ് വിത്ത് ഇറ്റ്, ബിക്കോസ് നമുക്കൊക്കെ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഐഡിയാസ്. പക്ഷെ ഞാനും ആസ് എ പേഴ്സൺ ഐ ഹാവ് റിഗ്രറ്റഡ് not putting those ideas into action. Sometimes namli ideas maatrayite irikkathu, how do we turn it into a prototype, a working prototype, and maybe test that out in the market to see how receptive people are to that particular idea, what is the problem you are solving with that particular idea, and see what works and what doesn't work, and if it doesn't work, pivot that idea into something that could work. So it's all about taking action. I feel because a lot of times namukku ellarkkum brilliant ideas undavum, pakshe idu ideas maatrayittu irikkum, annittu oru 2 years down the line somebody else will do it and you are like, oh, I had this idea long back. Pakshe endha karyam, if you are not able to capitalize on that idea, there is no point. No, that is something which we always try to do. Most of the time it won't happen also because we are busy with so many things.
11: സ്ഥിരം പറയുന്ന ഡയലോഗ്
12: ഐഡിയസ് ഒന്നും
11: നമ്മുടെ ഐഡിയ ആയിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ വേറെ ആളെ തുടങ്ങി.
12: നമ്മുടെ എനിക്ക് ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു,
11: അങ്ങനെ
12: പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വാട്സ് ദ ഹോൾ പോയിന്റ്?
11: ആക്ട് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ.
12: ടേക്കിംഗ് ആക്ഷൻ അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് യു നോ ഡു ദ റൈറ്റ് തിങ്സ് അറ്റ് ദ റൈറ്റ് ടൈം, പ്ലേസ് ഇറ്റ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ഓൾസോ. ഓൾ ദോസ് തിങ്സ് ആർ ഇമ്പോർട്ടന്റ് ഐ ഫീൽ.
11: ഓക്കെ, ഈ ചില കാര്യങ്ങൾ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു തിയറി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, പല ആളോട് സംസാരിക്കുന്ന സമയത്ത് ചിലർ പറയും നമ്മൾ ജോലി നിർത്തി നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാതെ നമുക്ക് കൂടുതൽ ഒരു ഇൻഡിപെൻഡന്റ് ഫീല് തരും, അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ ലൈഫ് കുറച്ചുകൂടി അടിപൊളിയാകും എന്നൊക്കെ പറയും. പക്ഷെ ചില ആളുകൾ ജോലിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഒരു വ്യക്തി എന്ത് ബേസ് ചെയ്തിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്?
12: ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന മിക്ക ആൾക്കാരും ദേ ലുക്ക് അറ്റ് ഇൻഡിപെൻഡൻസ്. ഇപ്പൊ അവർക്ക് ദേ ഡോണ്ട് ഹാവ് ടു വർക്ക് അണ്ടർ സംവൺ. അവർക്ക് ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഓഫ് ടു യു നോ സെറ്റ് ദെയർ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ ഒരു ബിഗ് ഫാക്ടറിലാണ് വരുന്നത്. പക്ഷെ അഗൈൻ again it's all about I think assembling the right team to do it. I feel because if you have the right team, nammal mathram highly skilled aayittu irunnond kaariyilla, it's all about assembling the right team who can support you in implementing a lot of these ideas and bring those ideas into reality. Cheyan pattuna oru experienced team you should always have. Only then that I think you can be successful even if you have multiple ideas with you. So I think that is very important. And now with AI and everything, life is becoming a little more easier for everyone. But again, when a human touch is required, a human touch is required. Yeah, that also matters. It's all about having that drive always. നമുക്കാണെങ്കിലും ചില റോൾസ് ഒക്കെ എടുക്കുമ്പം വി ഹാവ് എ ഡ്രൈവ് ഇൻ ദ ഫസ്റ്റ് യുനോ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ദെൻ യു ടേക്ക് എ ബാക്ക് സീറ്റ്. അപ്പൊ ആ ഡ്രൈവ് എങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ആൻഡ് ഹാവ് ദ റൈറ്റ് സപ്പോർട്ട് സിസ്റ്റം ടു ഇംപ്ലിമെന്റ് യുവർ ഐഡിയാസ് ദെൻ യു വിൽ ബി സക്സസ്ഫുൾ ആസ് എ ബിസിനസ്. ഇതൊക്കെ നമുക്ക് പറയാനായിട്ട് ഭയങ്കര ഈസിയാ, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്.
11: പക്ഷെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാന്നുള്ളത് മാത്രം വേറെ സ്പെഷ്യൽ റൂൾ ഒന്നും ഇല്ല അല്ലെ?
12: ഇല്ല, വേറെ റൂൾ ഒന്നും ഇല്ല. ആൻഡ് ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹാപ്പി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ബിക്കോസ് ഹാപ്പിനെസ് ഈസ് വാട്ട് ഡ്രൈവ്സ് ഓൾ ഓഫ് അസ് റൈറ്റ്. അപ്പം ഇഫ് യു ആർ റിയലി നോട്ട് ഹാപ്പി വിത്ത് വാട്ട് യു ആർ ഡൂയിങ് ദെൻ ദേർ ഈസ് നോ പോയിന്റ് at the end of the day. Yeah.
11: Yes.
12: How much of a money you make also doesn't matter if you're not happy. So it's important to have that time to yourself, that empty time, so that you are happy at the end of the day. That is very important, I feel.
11: Okay.
12: And family, everybody is also taken care of when you are working all the time.
11: Okay.
12: I think all those things are important.
11: വിഷൻ ബോർഡിന്റെ ഒക്കെ സമയമാണല്ലോ, അപ്പം ഫ്യൂച്ചർ ആൻഡ് വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി?
12: ഫ്യൂച്ചർ ഓൾറെഡി വി സ്റ്റാർട്ടഡ് ആ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ഇൻ ഡൽഹി, സോ ദാറ്റ് ഈസ് ഡൂയിങ് വെരി വെൽ. സ്റ്റോർ ഇസ് ഓൾസോ വെരി ഡിഫറെന്റ്. ഞങ്ങളൊരു ഫ്രണ്ട്സ് വർക്കേഴ്സ് പാർട്ട് എന്ന് പറഞ്ഞത് ഡെയിലി ഡിസൈൻ ദ സ്റ്റോർ, സോ ഇറ്റ്സ് അൺലൈക്ക് എനി അതർ റഗ് സ്റ്റോർ ഇൻ ദ വേൾഡ്. ഒരു വെരി എക്സ്പീരിയൻഷ്യൽ സ്റ്റോർ ആണ്. അപ്പൊ അതുമാതിരി വി വോണ്ട് ടു സെറ്റ് അപ്പ് ഒരു ഫോർ മോർ സ്റ്റോർസ് two in India and two outside of India. That has been the plan from quite some time. For a 5-year timeline, Jocha, that is one of the visions I have for the brand. And we are working on several very interesting, iconic, collaborative collections, which again, I can't reveal much till I do a press release. But a lot of interesting things are in the pipeline for us. Which we're very excited about. For the case of future, all those things are coming to my mind.
11: Okay. എനിക്ക് വൈഫിന്റെ ഒരു സപ്പോർട്ട്, നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം ഭംഗിയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ആളുടെ ഒരു സപ്പോർട്ട് ആണ്. നിങ്ങൾ രണ്ടും ഒരുപോലെ തന്നെ സപ്പോർട്ട് ഞാൻ പറയുന്നില്ല, രണ്ടും ഈക്വലി പോകുന്ന ആളുകളാണ്. അപ്പൊ എന്താണ് ആളെ കുറിച്ച് കൂടി ഷെയർ ചെയ്യാനായിട്ടുള്ളത്?
12: 100% നിമിഷ ഇല്ലായിരുന്നെങ്കിൽ ഈ ബ്രാൻഡേ ഉണ്ടാവില്ല. ബിക്കോസ് She's the one who, she has different skill sets from me. But she's more of a people's person. So she can handle people, conflict management, and all that is much better. And also in terms of design, she takes the lead in design for the design team. A lot of very important decisions that we need to make, she's the one who takes the call. So for sure, Nimisha plays a very big role in the company. Without whom I couldn't have done anything. So our, and it's important to, since she also works with me, actually we have two kids also. So ellam kuda it is difficult to find the right balance. Pasha, since all both of us are working together, both of us know endekkana what is going on in each other's lives and all that, how busy we are. Angana nokumbo it is we are trying to find that balance always.
11: Makkalde per endana?
12: Samara and Niara. Oral 3.5 almost 4 ay. Oral 9 months.
11: Appo nammalde ee carpetine oru vaada aalugalde velli abhinandanangal kittittund. Appo
12: so a lot of people, of course, kore celebrities have been working for the past 3-4 years. Neha Sharma, Nisha Agarwal, പിന്നെ കേരളത്തിലാണെങ്കിൽ നിവിൻ പോളി, ശ്രുതി രാമചന്ദ്രൻ ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ, പിന്നെ പൃഥ്വിരാജിന്റെ ഇപ്പൊ ഹൗസില് വി ആർ ഡൂയിങ് 2-3 കാർപ്പറ്റ്. അമാൽ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്, ഷി കീപ്സ് ഓൺ അപ്രീഷിയേറ്റിംഗ് എ ലോട്ട് ഓഫ് വർക്ക്. അങ്ങനെ കുറെ പേര് വി ആർ ക്വൈറ്റ് ക്ലോസ് ടു ഹു അപ്രീഷിയേറ്റ് വാട്ട് വി ഡു ആസ് എ ബ്രാൻഡ് ആൻഡ് വെരി സപ്പോർട്ടീവ്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഹൗസില് we did carpet, so they are also like very supportive.
11: Okay,
12: so angane korchu people well wishers we have.
11: Alappuzha etra mathra ishtana?
12: Oh, Alappuzha Cherthala, I really like അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് പുറത്തു പോയി ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് കേരളത്തിനെ കുറച്ചും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ
11: പറ്റുന്നത്.
12: ബിക്കോസ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ വരുമ്പം ദ കൈൻഡ് ഓഫ് സ്പേസ് യു ഗെറ്റ്, ഫ്രഷ് എയർ യു ബ്രീത്ത്, ലോട്ട് ഓഫ് സ്മോൾ സ്മോൾ തിങ്സ് യു വാല്യൂ മോർ ആൻഡ് മോർ ആഫ്റ്റർ യു ട്രാവൽ ഔട്ട്സൈഡ് ആൻഡ് കം ബാക്ക്. അപ്പം കേരള ഇസ് ഓൾവേസ് സ്പെഷ്യൽ. ഐ വുഡ് ഓൾവേസ് ലിവ് ഇൻ കേരള if I have an option.
11: Okay.
12: And not move to any other place here.
11: Okay. ശരിക്കും നമ്മളെ മെഡ് ഗാലയിലേക്ക് നമുക്ക് ഒരു ഡോർ ഓപ്പൺ ആയത് എങ്ങനെയായിരുന്നു?
12: ത്രൂ എക്സ്ട്രാ വീബിന്റെ ഒരു ലോങ് ടേം കസ്റ്റമർ ഫൈബർ വർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലൂയിവിൽ കെന്റക്കിയില്. സോ ത്രൂ ദം വി ബിൻ ഡൂയിങ് സെവറൽ പ്രോജക്ട്സ് ഫോർ ദ പാസ്റ്റ് സോ മെനി ഇയേഴ്സ്. അപ്പൊ മെഡ് ഗാല ഓപ്പർച്യൂണിറ്റി ഓൾസോ കെയിം ത്രൂ ദം. ആൻഡ് ഇനീഷ്യലി നമുക്ക് മെഡ് ഗാല ആണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ആഫ്റ്റർ ദ ഇനീഷ്യൽ prototyping and everything only we came to know that it's for the Met Gala. Then even at that time even the workers nobody knew the scale and of the, that particular event also. Upon second year kaiyappoana we even announced that we make the Met Gala carpet. Appo adine sheshamaana people came to know, you know, how big of an event it is and all the very high end celebrities and all that. Adine sheshamaana scale manasilayi.
11: Thank you so much nammalde kude korchu samayam join cheythu endana നെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിന് ഒരുപാട് സന്തോഷം.
12: താങ്ക് യു സോ മച്ച്. താങ്ക് യു, അപ്രീഷിയേറ്റ് യു. താങ്ക് യു.
11: നെയ്ത്ത് ഹോംസിന്റെ ഫൗണ്ടറും സിഇഒയുമായ ശിവൻ സന്തോഷ്, അദ്ദേഹം ആയിരുന്നു ഇത്രയും ടൈം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇത്തവണത്തെ മെറ്റ് ഗാലയിലും അവരുടെ കാർപ്പറ്റുകൾ ആ ഒരു വേദിനെ ഏറ്റവും മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു കേരളീയ സാന്നിധ്യവും മെറ്റ് ഗാലയിൽ അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ വീണ്ടും വീണ്ടും അവർ ആ ഒരു വലിയൊരു ഇന്റർനാഷണൽ ഇവന്റിന്റെ ഭാഗമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷങ്ങളും അവരുടെ ഒരു ജേർണിയും ഒക്കെ തന്നെയായിരുന്നു ഇന്നത്തെ സ്മാർട്ട് ടോക്കിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി നമ്മൾ കേൾക്കുന്നതായിരിക്കും. ഇത് റേഡിയോ സുനോ ആണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: ഹലോ നമസ്കാരം, ഞാൻ സുദേവ് നായർ.
1: 500-ലെ മൈക്കിളുടെ അടുത്ത് നിന്ന് ഞാൻ കുറച്ചുകൂടി മര്യാദ പ്രതീക്ഷിച്ചു.
2: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: FM, Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
2: Scoreboard, an exclusive sports roundup show.
3: ഈ തവണ തീ പാറും തീ പാറും തീ പാറും ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഹായ് ഹലോ, വെൽക്കം. സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്താൻ വേണ്ടിയിട്ട് പോകുമ്പോഴേ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിന് വേണ്ടിയിട്ട് എണ്ണി എണ്ണിയുള്ള കാത്തിരിപ്പായിരിക്കും ഫുട്ബോൾ പ്രേമികൾ. രണ്ട് ടീമുകൾ ഒരു ടീമിനെ സംബന്ധിച്ച് തുടരെ രണ്ടാമത്തെ കിരീടം, ഒരു ടീമിനെ സംബന്ധിച്ച് ഒരു കിരീട സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ലക്ഷ്യം. ആർസെനലിന്റെ കൂടെ വർഷങ്ങളായിട്ട് അടിയുറച്ച് നിൽക്കുന്ന ലോയൽ ഫാൻസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരിക്കും അവർ തയ്യാറെടുത്തോണ്ടേയിരിക്കുന്നത്. യെസ്, പി എസ് ജി ആർസെനൽ ഫൈനൽ, ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ്. എന്തായാലും സെമി ഫൈനലിലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടാം പാദ സെമി ഫൈനലിന്റെ വിശേഷങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട്. നേരെ ക്രിക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒന്നിനോടൊന്നിന് മികച്ച പോരാട്ടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പോയിന്റ് ടേബിളിലൊക്കെ ഏത് സമയത്തും ടെസ്റ്റുകൾ സംഭവിക്കാം. എവിടുന്നും ആരൊക്കെ വേണമെങ്കിലും കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. എല്ലാ ടീമുകളും മികച്ച നിലവാരം പുലർത്തുന്നു എന്നുള്ളത് ഈ സീസണിന്റെ ഏറ്റവും വലിയ രസമുള്ള ഒരു കാര്യമാണ്. പല ടീമുകളും മികച്ച പോരോടുകൂടി മികച്ച പ്രകടനങ്ങളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കണക്കുകൂട്ടലുകളും കാൽക്കുലേറ്ററും ഒക്കെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. ജയിച്ച് കയറിയാലേ ടീമുകൾക്ക് പ്ലേ ഓഫിൽ വരെ ഇടം നേടാൻ കഴിയുമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് വേറെ ലെവൽ മൂഡിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശം, ഫൈനലിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ ഇങ്ങനെ ഓൺ ആയിട്ട് നിൽക്കുന്നു. സോ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആ കഥകളൊക്കെ ആയിട്ട് നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം. കൂടെ ഞാൻ അച്ചു ആണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: സൂപ്പർ ഹീറോ ആണോ?
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.4 FM.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. റേഡിയോ സുനോ 91.1.

അത്രമാത്രം കളന്നെറിഞ്ഞ് കളിച്ചു. ആ നാലിൽ മൂന്നിലും സഞ്ജു ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്. അതിൽ നാലെണ്ണത്തിൽ സഞ്ജു ആയിരുന്നു ടോപ്പ് സ്കോറർ. ഒരു മത്സരത്തിൽ മാത്രമാണ് സഞ്ജുവിന് വലിയൊരു ഇമ്പാക്ട് ബാറ്റ് കൊണ്ട് ജയിച്ച മത്സരത്തിലെ പ്രകടമാക്കാൻ കഴിയാതെ പോയത്. പക്ഷേ സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയർ ചെന്നൈ സൂപ്പർ കിങ്സ് ഇതുവരെ സ്കോർ ചെയ്ത ടോട്ടൽ സ്കോറിന്റെ ഏകദേശം 22% സ്കോർ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള സഞ്ജു സാംസന്റെ വിളയാട്ടം എന്ന് തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള ഇടപെടലോടുകൂടി പഴയ ഒരു സഞ്ജു സാംസൺ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മാക്സിമം സ്കോർ ചെയ്യുക, വളരെ കുറച്ച് ബോളുകൾ എടുക്കുക, അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ നമ്മൾ കാണുന്ന സഞ്ജുവിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ട്രൈക്കുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഗംഭീരമായിട്ട് ബോൾ ഒരുപാട് എടുക്കാണ്ട് മാക്സിമം വേഗത്തിൽ സ്കോർ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇപ്പം വെറുതെ എല്ലാ ബോളുകളും അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലല്ല സഞ്ജു കളിക്കുന്നത്. ബോളർമാരെ തെരഞ്ഞു പിടിച്ചുള്ള അറ്റാക്കിങ്, കൃത്യമായിട്ട് ഏത് മോശം ബോളുകൾ കണ്ടെത്തിയിട്ട് ആ ബോളുകളെ ബൗണ്ടറി പതിപ്പിക്കുന്ന രീതി. സോ വളരെ സെൻസിബിളായിട്ടുള്ള സെൻസിബിൾ സഞ്ജു ആയിട്ട് നമ്മുടെ സഞ്ജു വളർന്നു മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല സഞ്ജുവിനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്യുന്നവർ രവി ശാസ്ത്രി, ഹർഷദ് ബോഗലെ ഉൾപ്പെടുന്ന കമന്റേറ്റർമാർ ഒരുമിച്ചിരുന്ന് സഞ്ജുവിൻ്റെ മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കമന്ററിയിൽ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലായിരിക്കും, ഇമോഷൻ ആയിരിക്കും. അതായത് സഞ്ജു തകർത്ത് വാരുകയാണ്, തകർത്തടിക്കുകയാണ്, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നട്ടെല്ലായി വളരെയാണ്. വളരട്ടെ സന്തോഷം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Hi, this is Sark Lajan.
2: Ramone, Ranga Chadan, Kaanikam nu parna Kaanikam. Amban, Tarsi.
3: Odi Maga.
4: You're listening to
1: Radio Suno. Radio Suno, 91.7.
5: Scoreboard, an exclusive sports roundup show.
6: ചില ടീമുകൾ നമ്മുടെ ടീമാവൂല, പക്ഷെ ആ ടീമിന്റെ വിജയം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. സ്പോർട്സ് ലോകത്തൂടെ നടക്കുന്ന സമയത്ത് ആർസനൽ എന്ന് പറയുന്ന ടീമിനെ ഹേറ്റേഴ്സ് ഉണ്ടോ ഉണ്ടോ കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. വമ്പൻ പോരാട്ടങ്ങൾ പലപ്പോഴും കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അർഹമായിട്ടുള്ള രീതിയിലുള്ള ചില അംഗീകാരങ്ങൾ കിട്ടാതെ പോകുന്ന ടീമായിട്ട് എനിക്ക് എന്നും തോന്നാറുണ്ട്. അതുപോലെ പെസ് പോലുള്ള ടൂർണമെൻറ്റുകൾ കളിക്കുമ്പോൾ ഞാനെപ്പോഴും ആർസനലാണ്. സാധാരണ ഒരു റയൽ മാഡ്രിഡ് ഫാൻ ആണെങ്കിൽ പോലും ആർസനലിന് എടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. എന്നാലും എനിക്കെന്തോ ആർസനലിനെ കൊണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. എന്തായാലും യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ആർസനൽ എത്തുമ്പോൾ, പി എസ് ജിക്കെതിരെ ആ ഒരു ഫൈനൽ പോരാട്ടത്തിലേക്ക് അവരെത്തുമ്പോൾ എന്തോ ഒരു സന്തോഷം. ആ ഒരു ടീമിലേക്ക് ഒരു കിരീടം എത്തട്ടെ എന്നുള്ളൊരു ആഗ്രഹം കഴിഞ്ഞ തവണ പി എസ് ജി നേടിയതാണ്. ഇത്തവണ പി എസ് ജി ഫാൻസ് വീണ്ടും കിരീടം ആഗ്രഹിച്ച് നിൽക്കുകയാണെന്നറിയാം. എന്നാലും നമ്മൾ ഇത്തവണ, ഞാൻ ഇത്തവണ കൂടെ നിൽക്കുന്നത്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് ആർസനലിനോടൊപ്പമാണ്. സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ക്ലബ് ആർസനൽ ഫൈനലിലേക്ക് കടന്നത്. 20 വർഷത്തിന് ശേഷമാണ് ആർസനൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് കടക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച ആർസനലിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള എമിറേറ്റ്സിൽ നടന്ന രണ്ടാം പാദ സെമിയിൽ 44th minute നേടിയിട്ടുള്ള ഏക ഗോളിന്റെ അഡ്വാൻറ്റേജിലാണ് ആർസനൽ ഫൈനലിലേക്ക് എത്തിയത്. ഈ സീസണിലെ 14 മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് ആർസനലിന്റെ ഈ ഒരു ഫൈനൽ പ്രവേശനം എന്ന് പറയുന്നത്. സോ തോൽവി അറിയാതെ മുന്നോട്ട് പോകട്ടെ. ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ടീമിനെതിരെ തന്നെയാണ് പി എസ് ജിക്ക് എതിരെയാണ് ഈ ഒരു ഫൈനൽ കളിക്കുന്നതെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്തായാലും പി എസ് ജി മികച്ച പ്രകടനത്തോടു കൂടി ഫൈനലിലേക്ക് എത്തുമ്പോൾ പി എസ് ജിയുടെ ആ ഒരു രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തെ കുറിച്ച് പറയാം. പക്ഷെ ആർസനൽ ഫൈനലിലേക്ക് എൻട്രി ചെയ്തതിന്റെ സന്തോഷത്തിൽ തന്നെ അടുത്ത പാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: പൂട്ടി പൂട്ടി ബേൺ മ്യൂണിക്കിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പൂട്ടിക്കൊണ്ടായിരുന്നു ഈ തവണ പി എസ് സിയുടെ ഫൈനൽ പ്രവേശനം. തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയും ഫൈനലിലേക്ക് എത്തുന്നു. വീണ്ടും കിരീട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പി എസ് സി ഇറങ്ങുമ്പോൾ ഒരു തീവാർന്ന പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. നേരെ ഇനി ആ ഒരു രണ്ടാം പാദ സെമിയിൽ ബേണും പി എസ് സിയും തമ്മിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഹരിക്കെയിൻ ഒരു ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തുമെന്നുള്ളൊരു ചോദ്യം അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സ്വപ്നത്തിലേക്ക് വേണ്ടിട്ട് തന്നെയായിരുന്നു ഹരിക്കെയിൻ ബൂട്ട് കെട്ടി ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ പി എസ് സിന്റെ ആ ഒരു മനസാന്നിധ്യത്തിൽ, പി എസ് സിന്റെ ഗംഭീര പ്രകടനത്തിൽ അവർ 1-1 സമനില പിടിച്ചു. അവർ സമനിലയോടുകൂടി 5-6 അഗ്രിഗേറ്റ് സ്കോറിൽ വേണേ പരാജയപ്പെടുത്തിക്കൊണ്ട് പി എസ് സി ഫൈനലിലേക്ക്. അങ്ങനെ ആർസനൽ പി എസ് സി ഫൈനലാണ് ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഓരോ പോരാട്ടങ്ങളും ഈ തവണത്തെ സെമി ഫൈനലുകളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് ബേൺ പി എസ് സി ആദ്യത്തെ സെമി ഫൈനലിൽ രണ്ട് ടീമുകളോട് അടിച്ചുകൂട്ടിയത് 9 ഗോളുകളാണ്. ആ ഗോളുകളെല്ലാം കിട്ടിലോസ്കി ഗോളുകളുമായിരുന്നു. ഒരു സെമി ഫൈനലിൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള മത്സരങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കിടിലൻ ഫോമിൽ ഓരോ ടീമുകളും നിൽക്കുന്ന സമയത്ത് നല്ല ടച്ചിൽ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഈ ടീമുകൾക്കൊക്കെ കഴിയുമ്പോൾ തുടരെ രണ്ടാം കിരീടം എന്ന് പറയുന്ന ചരിത്ര മുഹൂർത്തത്തിലേക്ക് നടന്നു നീങ്ങാൻ പി എസ് സി തയ്യാറെടുക്കുമ്പോൾ ആർസനലിനെ സംബന്ധിച്ച് 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തവണ കിരീടം തൂക്കണം, ഈ തവണ കിരീടം വാങ്ങണമെന്നുള്ള വലിയ സ്വപ്നവുമായിട്ട് അവരിങ്ങനെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞാനിത്തവണ ആർസനലിൻ്റെ കൂടെയാണ്, ആർസനലിൽ കപ്പെടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹമെന്ന്. പക്ഷേ എനിക്കറിയാം ഒരുപാട് പി എസ് സി ഫാൻസ് ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിൽ പ്രവാസികൾക്കിടയിൽ പി എസ് സി ഫാൻസിൻ്റെ എണ്ണം ഒത്തിരി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടീം ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഏത് ടീം ഈ തവണ ചാമ്പ്യൻസ് ലീഗിൻ്റെ കപ്പ് തൂക്കും ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അടുത്തത് രണ്ട് ട്രേഡുകളാണ് കേട്ടോ. ഒന്ന് ഞാൻ ഈ പറഞ്ഞുവിട്ട് തന്നെ സഞ്ജുവിന്റെ ട്രേഡ് തന്നെയാണ്. സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയത് ഞാൻ നേരത്തെ നമ്മൾ ഇന്ന് സ്കോർ ബോർഡിൽ പറഞ്ഞുവിട്ട് തന്നെ ചെന്നൈയുടെ നട്ടെല്ലായിട്ട് സഞ്ജു സാംസൺ വളരുന്നുണ്ട്. വലിയ രീതിയിലുള്ള മികച്ച പ്രകടനങ്ങൾ, രണ്ട് സെഞ്ചുറിയും ഒരു ഹാഫ് സെഞ്ചുറിയും ഒരു 48 ഉൾപ്പെടെ സഞ്ജു കളിച്ച ഇന്നിംഗ്സുകളിലെല്ലാം ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിട്ടുണ്ട്. സഞ്ജു സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ, സഞ്ജു പവർ പ്ലേക്ക് അപ്പുറത്ത് അവിടെ ബാറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെന്നൈ സൂപ്പർ കിങ്സിന് ഉറപ്പിക്കാം, ആ കളി ഞങ്ങൾ ജയിക്കും എന്നുള്ളത്. കാരണം ആ ഒരു ഉത്തരവാദിത്തം മാച്ച് ഫിനിഷ് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം സഞ്ജു ഓരോ മത്സരങ്ങളിലും കാണിക്കുന്നുണ്ട്. വളരെ സെൻസിബിളായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ചെന്നൈ സംബന്ധിച്ച് ഏറ്റവും സെൻസിബിളായിട്ടുള്ള കിടിലനായിട്ടുള്ള ഒരു ട്രേഡായിരുന്നു സഞ്ജുവിൻ്റെ ട്രേഡ്. ഇനി മറ്റൊന്ന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹിയിൽ നിന്ന് ട്രേഡ് ചെയ്തെടുത്തിട്ടുള്ള ഡൊണോവൻ ഫെറേറ എന്ന് പറയുന്ന താരമാണ്. ഫെറേറ എന്ന് പറയുന്ന താരം തീർച്ചയായിട്ടും ഇപ്പോൾ രാജസ്ഥാൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറുകയാണ്. എല്ലാ മത്സരങ്ങളിലും വിജയിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്, എന്നാൽ പോലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് അവരുടെ ഓപ്പണിംഗ് ജോഡിയാണ്. ജയ്സ്വാളും വൈഭവ് സൂര്യവംശയും കൊടുക്കുന്ന തുടക്കം ഗംഭീരമാണ്. പക്ഷേ മധ്യനിരയിലും അമ്പൻ പാളിച്ചകൾ കാണുന്നുണ്ട്. പക്ഷേ പാളിച്ചകളുള്ള സമയത്ത് വളരെ സെൻസിബിളായിട്ട് പതുക്കെ കളിക്കണം, അങ്ങനെയാണെങ്കിൽ പതുക്കെ കളിക്കാൻ എനിക്കറിയാം. അറ്റാക്ക് ചെയ്ത് കളിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ അറ്റാക്ക് ചെയ്ത് കളിക്കാമെന്ന് പറഞ്ഞ് രണ്ട് മോഡിലും ഓണായി നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ഫെറേറ. പല T20 ലീഗുകളിലും കഴിവ് പ്രകടിപ്പിച്ച ഒരു താരമാണ്. ആ താരത്തെ ഡൽഹി വിട്ടുകളഞ്ഞത് മണ്ടത്തരമായി പോയി. ഡൽഹിക്ക് ഇപ്പം മിസ് ചെയ്യുന്നതും അങ്ങനെ ഒരു പ്ലെയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഡൽഹിയിൽ നിന്ന് ട്രേഡ് ചെയ്ത് രാജസ്ഥാനിലേക്ക് എത്തി രാജസ്ഥാൻ്റെ നല്ല ഉഷാറാളായി മാറുകയാണ് ഡൊണോവൻ ഫെറേറ. എന്തായാലും കളങ്ങളിൽ കളിക്കളത്തിൽ ഒരുപാട് കഥകൾ ഇനിയും വെയിറ്റിംഗ് ആണ്. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിൻ്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Scoreboard, an exclusive sports roundup show.
1: ചില പേരുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അവർ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാലും ഇത്തിരി സെലിബ്രേഷൻ കുറവാണോ? വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇനി നേരെ പോകുന്നത് ഫുട്ബോൾ വേൾഡ് കപ്പിലേക്കാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള അരങ്ങ് ലോകം മുഴുവൻ ഇങ്ങനെ ഉണർന്നു വരികയാണ്. കൂടുതൽ ഉഷാറായിട്ട് ഇനി ഉണരാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഉണരുന്നതിന് മുൻപായിട്ട് ആറാമത്തെ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ബൂട്ട് കെട്ടാൻ വേണ്ടിയിട്ട് വന്നത്, ബൂട്ട് കെട്ടുന്നതെന്ന് പറയുന്നതിൽ നല്ലത് ഗ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നൊരു താരത്തെക്കുറിച്ചാണ് പറയുന്നത്. ബൂട്ടെന്ന് പറയുമ്പോൾ റൊണാൾഡോവിനെ കുറിച്ചും മെസ്സിനെ കുറിച്ചും ഒക്കെ ഓർമ്മ വരും. അവരൊക്കെ ഒരുപാട് വേൾഡ് കപ്പുകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ തവണ മെസ്സി അദ്ദേഹത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഇത്തവണ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് റൊണാൾഡോ ഇറങ്ങുന്നു. പക്ഷേ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്ന പേര് മെക്സിക്കൻ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഗില്ലർമോ ഒച്ചോവോ എന്ന് പറയുന്ന പേരാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. ആ ഒരു ചുരുളമുടിയിൽ ഒരുപാട് മിന്നും പ്രകടനങ്ങളും മിന്നും ഡൈവുകളും മിന്നും സേവുകളും ഒക്കെ മെക്സിക്കോയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും. 2014 ലോകകപ്പിലെ നെയ്മറിന്റെ ഹെഡർ അടക്കം ബ്രസീലിന്റെ 6 ഷോട്ടുകൾ സേവ് ചെയ്ത് മെക്സിക്കോയ്ക്ക് ഗോൾ രഹിത സമനില വാങ്ങിക്കൊടുത്തിട്ടുള്ള ആ ഒരു പ്രകടനം ഒരുപാട് ബ്രസീൽ ആരാധകരെങ്കിലും മറക്കാൻ സാധ്യതയില്ല. അത്രമാത്രം ശക്തനായ ഗോൾ കീപ്പറായിട്ട് അന്ന് വാഴ്ത്തിപ്പാടിയിട്ടുള്ള ഒരു പേരാണ്. ക്ലബ് ജേഴ്സികളിലേക്ക് എത്തുന്ന സമയത്ത് അത്ര കഠിനം പ്രകടനങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടില്ല. പലരും പറയാറുള്ളത് പോലെ ക്ലബ് ജേഴ്സികളിൽ സീറോയും നാഷണൽ ജേഴ്സിയിൽ ഹീറോയും ആകുന്ന ഒരു പേരായിരുന്നു ഒച്ചോവ. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു. 2006 സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ അരങ്ങേറിയിട്ടുള്ള അതേ വേൾഡ് കപ്പിലായിരുന്നു അദ്ദേഹവും അരങ്ങേറിയിട്ടുള്ളത്. പക്ഷേ ആ തവണയൊന്നും അവസരം കിട്ടിയിട്ടില്ല. 2010 ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും 2 വട്ടവും ബെഞ്ചിൽ തന്നെ ആയിരുന്നു. 2014 ആരാധകരെ ആകെ കൈയടിപ്പിച്ചിട്ടുള്ള, കയ്യിലെടുത്തിട്ടുള്ള മികച്ച പ്രകടനങ്ങൾ, അതിശയകരമായിട്ടുള്ള റിഫ്ലക്സുകൾ കൊണ്ട് നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പിന്നീട് പലപ്പോഴായിട്ട് ഈ ഒരു മുഖം കാണുമ്പോൾ പലർക്കും ഓർമ്മയുണ്ടാവും. എന്തായാലും വലിയ രീതിയിൽ ഫുട്ബോൾ ലോകം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള പേരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പക്ഷെ പലപ്പോഴും പല ടീമുകളുടെയും വലിയ പ്രതീക്ഷകൾക്ക് മുകളിലേക്ക് കിടിലൻ റിഫ്ലക്സ് ഡൈവുകൾ കൊണ്ട് ആ ഒരു ടീമിൻ്റെ സംരക്ഷകനായിട്ടുള്ള പേര് തന്നെയായിരുന്നു ഒച്ചോവ എന്നുള്ളൊരു പേര്. എന്തായാലും ഈ ഒരു വേൾഡ് കപ്പോടുകൂടി അദ്ദേഹം ആ ഒരു ഗ്ലൗസ് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ക്ലബ് ജേഴ്സികളിൽ സീറോ ആയിട്ട് നാഷണൽ ജേഴ്സിയിൽ ഹീറോ ആകുന്ന ഒരു മനുഷ്യൻ. എന്തല്ലേ, കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്രയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, Nyan Vedan. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

Scoreboard, an exclusive sports roundup show. ഓരോ ടൂർണമെന്റുകളും ഏറ്റവും നന്നാണെന്ന് എപ്പോഴാണെന്ന് അറിയാമോ? വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ട്രോഫിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇത്തവണത്തെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്കിടയിലായിരുന്നു എന്ന് പറഞ്ഞു. പി എസ് ജി ആർസെനലിന് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള, ഫൈനലിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ ഒക്കെ ഓൺ ആണെന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് എത്തുമ്പോൾ പ്ലേ ഓഫ് ചിത്രങ്ങളൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല. പക്ഷെ പ്ലേ ഓഫിലേക്ക് വേണ്ടിയിട്ട് ഓരോ ടീമുകളും അവരുടെ മാർച്ച് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ്. ഈ സമയത്ത് ഓരോ ടൂർണമെന്റുകളും കിടിലനാകുന്നതിന് പിന്നിലുള്ള ഒറ്റ കാരണമാണ്, ഒന്നിലധികം ടീമുകൾ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുക. ഒന്നിലധികം ടീമുകൾക്ക്, അതായത് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യതയുള്ളത് നാല് ടീമുകൾക്കാണ്. പക്ഷെ നാലല്ല, ആറോ ഏഴോ എട്ടോ ടീമുകൾക്ക് മത്സരത്തിന്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക് ഓടുന്ന സമയത്തും സാധ്യതകൾ ഉള്ളതായി വരുമ്പോഴാണ് ഒരു ടൂർണമെന്റ് ഗംഭീരമാകുന്നത്. കാരണം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഫോം ഔട്ടായി കഴിഞ്ഞാൽ, ഒന്ന് കളം മാറിക്കഴിഞ്ഞാൽ, ഒന്ന് ചെറിയൊരു ലൂസിംഗ് സ്ട്രീക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കളികൾ ഏതെങ്കിലും ടീമുകൾ തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഫീലിലേക്ക് എത്തുമ്പോഴേ മത്സരം വേറെ ലെവലാവും. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ചില ടീമുകൾ കംപ്ലീറ്റ്ലി ഈ ഒരു റേസിൽ നിന്ന് ഔട്ട് ആവുമെന്ന് നമുക്ക് തോന്നുന്നു. ആ ഒരു തോന്നൽ നിൽക്കുന്ന സമയത്ത് അവർ ബാക്ക് ടു ബാക്ക് വിജയങ്ങളോടുകൂടി മുകളിലേക്ക് വരുന്നു. ചില ടീമുകൾ ബാക്ക് ടു ബാക്ക് വിജയങ്ങളോടുകൂടി, ഞങ്ങൾ തന്നെ ആയിരിക്കും ടോപ്പേഴ്സ്, ഈ തവണ വേറെ ആരും ഞങ്ങളോട് കളിക്കണ്ട, ഞങ്ങൾ കപ്പെടുത്തിട്ട് ഇനി വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾ കപ്പെടുത്തിരിക്കും എന്നുള്ളൊരു ഫീലിൽ മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നു. പക്ഷേ ബാക്ക് ടു ബാക്ക് അവർ പിന്നീട് പരാജയപ്പെടുന്നു. സോ മൊത്തത്തിൽ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഓരോ മത്സരങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സോ പോയിന്റ് ടേബിളിൽ നിലവിൽ ഒന്നാമതായി കിടക്കുന്ന ആളാണെങ്കിലും എട്ടാമതായി കിടക്കുന്നത് ആളാണെങ്കിലും ഏത് സമയത്തും ഇത് തലകീഴായി മറിയാനുള്ള സാധ്യതകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും മുന്നിൽ നിൽക്കുന്ന ടീമുകൾക്കൊരു പ്രത്യേക എഡ്ജ് ഉണ്ട്, പ്രത്യേക ആത്മവിശ്വാസം ഉണ്ട് എന്നൊക്കെ ഉള്ളത് സത്യമാണെങ്കിലും ഈ തവണത്തെ ഐ പി എൽ കൊള്ളാം. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പല ടീമുകൾക്കും അവരുടേതായ ഒരു ഓരോ സ്പെഷ്യൽ എലമെൻസുകളുണ്ട്. ഹൈദരാബാദിനെ സംബന്ധിച്ച് അവരുടെ ബാറ്റിംഗ് നിര എപ്പോഴും ശക്തമാണ്, ഈ തവണയും കിടിലിനാണ്. പക്ഷെ അവരുടെ ബൗളിംഗ് നിരയും അവസരത്തിനൊത്ത് ഉയരുന്നു എന്നുള്ളതാണ്. പഞ്ചാബിനെ സംബന്ധിച്ച് ടൂർണമെന്റ് തുടക്കത്തിൽ ഗംഭീര ഫോമിലാണ്. ആ ഫോമിലേക്ക് അവർ തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവരുടെ ബാറ്റിംഗ് ഔട്ട് ഓഫ് ദി ബോക്സ് ആണ്. ഫീൽഡിംഗിൽ അവർ കംപ്ലീറ്റ്ലി കഴിയുന്നു പോവാണ്. അതായത് പന്ത് പിടിക്കാൻ അറിയാത്ത അവസ്ഥയിൽ അവരുടെ ഫീൽഡിംഗ് മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതവർ ഭേദപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബൗളർമാരുടെ ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആർ സി ബി കൃത്യമായ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തോൽവികളും ഇടയ്ക്ക് വരുന്നുണ്ട്, വിജയങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടീമും വലിയ രീതിയിൽ പിടി തരുന്നില്ല എന്ന് തന്നെ വേണം. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് തുടക്കം തീവാർന്ന പ്രകടനങ്ങളായിരുന്നു. പക്ഷെ അവരുടെ മുൻനിര കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫെറേറ അവർക്കൊരു മുതൽക്കൂട്ടാകുന്നുണ്ടെങ്കിൽ മുൻനിര കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ടീമിന് ഒരു പതർച്ച സംഭവിക്കുന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യം, അത് വലിയ രീതിയിൽ പ്ലേ ഓഫുകളിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ വെല്ലുവിളിയാണെന്ന് തോന്നുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നട്ടലായിട്ട് സഞ്ജു സാംസൺ നിവർന്നു നിൽക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷകളോടുകൂടി ചെന്നൈ മുന്നോട്ട് പോവാണ്. ഡൽഹി തുടക്കം അടിപൊളിയായിട്ട് തുടങ്ങി, പിന്നീട് ഡൽഹിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഡൽഹി ക്യാപിറ്റൽസിന് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തുടക്കം അവർക്ക് കംപ്ലീറ്റ്ലി വാളിപ്പോയി. പിന്നെ അവരിപ്പം ഒരു തിരിച്ചുവരവിന് ശ്വാസം തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. മുംബൈയും ലക്നൌവും ഈ റേസിലേ കാണാണ്ടേ ഇരിക്കുന്ന ഒരു ടൈമാണ്. എന്തായാലും ഈ ഓരോ ടീമുകളും അവരുടെ കിടിലം പ്രകടനത്തോടുകൂടി മുന്നോട്ട് വരുന്ന സമയങ്ങളിൽ ഓരോ ടീമുകളും അവരുടെ ഏറ്റവും ബെസ്റ്റ്, ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല നോക്കുന്നത്, ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തീപാർന്ന പ്ലേ ഓഫ് റേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തകർക്കട്ടെ, പൊളിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇന്നത്തെ ഷോ ഇൻ്റർവ്യൂ ചെയ്ത് ഞാനും കൂടി ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ടുമാണ്. സ്കോർ ബോർഡിൽ ഇത്രയും നേരം നമ്മൾ ഫുട്ബോൾ ലോകത്തോടെയും ക്രിക്കറ്റ് ലോകത്തോടെയൊക്കെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഉഗ്രനുഷ്യനായിട്ടുള്ള ആഴ്ചകളിൽ വമ്പൻ മത്സരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാനും കൂടി ടാറ്റ ബൈ ബൈ പറയാൻ വേണ്ടിയിട്ടുമാണ്. കൂടെ ഞാൻ അച്ചായിരുന്നേ. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടാറ്റ.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.
1: ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഇന്ന് ശനിയാഴ്ച കുറച്ചു പേർക്കൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റ് ഇന്നലത്തെ ഈ പറഞ്ഞ ഒരു വീക്കെൻഡ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ ഒന്ന് റെസ്റ്റ് ചെയ്ത് എഴുന്നേക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളും ഒക്കെയായി ഞാൻ എന്താ ഒരു റൈഡിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. 11 കഴിഞ്ഞ് 1 ഖത്തറിലെ ചൂടിനാണെന്നുണ്ടെങ്കിലോ ഒരു രീതിയിലും കുറവുമില്ല. താപനില ഏകദേശം 40 കടക്കുന്നു എന്നുള്ളൊരു വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര എന്തായിരിക്കും അവസ്ഥ, വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ചൂട് കൂടുമല്ലോ, ഇനിയുള്ള ദിവസങ്ങൾ കൂടുമല്ലോ എന്ന്. പക്ഷെ ഇന്നലത്തെ രാത്രിയിലത്തെ ആ ഒരു കാറ്റ് എത്ര പേര് ശ്രദ്ധിച്ചു, നല്ല സുഖമുള്ള ഒരു തണുത്ത കാറ്റായിരുന്നു. ആ വൈകുന്നേരം ആകുമ്പോൾ ഇത്തിരി അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്കും ഒരു സമാധാനം വരും. പക്ഷെ നേരെ തിരിച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 11 8 9 ആകുമ്പോഴത്തേക്കും വെയിൽ തുടങ്ങും. എന്നാൽ പോലും 11 12 1 ആകുമ്പോഴത്തേക്കും നല്ല വെയിലാവുന്നുണ്ട്. അപ്പോൾ ഒരു 40 ഡിഗ്രി 42 ഡിഗ്രി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പ്രിപ്പയർ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ. നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുകയാണെന്നുണ്ടെങ്കിലും ഈവൻ ഫോർ എക്സാമ്പിൾ വീട്ടിൽ രാവിലെ എഴുന്നേറ്റ പോലെ ഒരു ചായ എനിക്ക് ആദ്യം എടുത്ത് കുടിക്കുക, അത് കഴിഞ്ഞതിന് ശേഷമോ കുറച്ച് കഴിഞ്ഞാൽ ദാഹിച്ചാൽ മാത്രം ഒന്ന് തൊണ്ട നനയ്ക്കും, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ദാഹിച്ചാൽ മാത്രം ഒരു ജ്യൂസോ അല്ലെങ്കിൽ തിരിച്ച് വന്നിട്ട് കുറച്ചും കൂടെ വെള്ളം കുടിക്കും. അല്ലാതെ കയ്യിൽ വെള്ളം എടുത്ത് ഇറങ്ങുന്ന എത്ര പേരുണ്ട്, കയ്യിൽ കറക്റ്റായിട്ട് കുപ്പിയിൽ വെള്ളം ജസ്റ്റ് വണ്ടിയിലേക്ക് കയറുമ്പോൾ എടുത്ത് കയ്യിൽ വെക്കുക, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഇറങ്ങുക. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ 5000917 ദെൻ യു ഗൈസ് ആർ എ ഗുഡ് പേഴ്സൺ, ലൈക്ക് റിയലി ഒരു നല്ല പോലെ വെള്ളം കുടിക്കുക, ബോഡീനെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുക ഇന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. എന്തായാലും മെസ്സേജ് അയച്ചോളൂ 5000917 ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലമീൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണല്ലോ. ഐ എം റിയലി ഗുഡ്, അടിപൊളിയായിട്ട് പോകുന്നു, വീക്കെൻഡ് ആയിരുന്നില്ലേ അതുകൊണ്ട് കുറേ സിനിമകളൊക്കെ ഇരുന്ന് കാണുമായിരുന്നു, ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ പോയി കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും മാക്സിമം ഈ ഒരു വീക്കെൻഡ് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതൊക്കെ സിനിമകളാണ് കണ്ടത്, ഏറ്റവും കൂടുതൽ ഒ ടി ജിയിൽ സിനിമകൾ വന്നൊരു വീക്കെൻഡും കൂടിയായിരുന്നു. അപ്പോൾ ഏതൊക്കെ സിനിമ കണ്ടു എന്നും കൂടി മെസ്സേജ് അയച്ചു 5000917.
0: This.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഹായ്, ദിസ് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട്

ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സിറ്റുവേഷന് കറക്റ്റ് പാട്ട്, ഒരേ നില രാത്രി, ഒരേ വെയിൽ ഈ ഒരു സമയത്ത്. വെൽക്കം ബാക്ക്, ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലേ വല്ലാത്തൊരു കാലാവസ്ഥ. എന്തായാലും ഈ കാലാവസ്ഥ എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി തന്നെ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അവറാച്ച നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ എത്ര ചൂടാണെങ്കിലും നമ്മൾ നല്ല കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഒരു രീതിയിലും സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ കണ്ണാടി പോലും എടുക്കാണ്ട് പുറത്തിറങ്ങും അല്ലേ. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഈ ചൂട് സമയത്ത് നല്ലപോലെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. ഞാനിന്ന് ഓൾറെഡി ഒരു മണിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഇനി അടുത്ത ഈ പറഞ്ഞ പോലെ അടുത്ത ഒരു റൗണ്ട് ഉച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ഇറങ്ങുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് സൺസ്ക്രീൻ ഇടണം. അതുപോലെ വെള്ളം കുടിക്കാൻ മറക്കരുത്. ഞാൻ വന്നതിന് ആദ്യം ചെയ്യുന്ന, ഓഫീസിൽ വന്നതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ബോട്ടിൽ ഫില്ല് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്, അതുമാരും മറക്കരുത്. പിന്നെ കണ്ണാടി വയ്ക്കുക. അതുപോലെ ഭയങ്കരമായിട്ട് നടക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ കുട യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ആൻഡ് ഓഫ് കോഴ്സ് ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാനായിട്ട് ഓർക്കുക. അത് ഞാൻ പാലിക്കുന്നില്ല, അത് ഞാൻ സമ്മതിച്ചിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ എത്രയൊക്കെ വെയിലാണെങ്കിലും ഈ പറഞ്ഞ കറുപ്പും കറുപ്പിടുക, ചായ പോയിട്ട് ഇട്ട് കുടിക്കുക, ഇങ്ങനത്തുള്ള കുറച്ച് സൈക്കോ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ബട്ട് സ്റ്റിൽ വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ തിരിച്ചെത്തുന്ന സമയത്ത് ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു വീക്കെൻഡിൽ ഏറ്റവും നല്ല മൂവീസൊക്കെ ഒ ടി ജിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു. കാരണം നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു മീ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോൾ സിനിമ കാണുന്നതിലാവാം, ഒരു പുസ്തകം വായിക്കുന്നതിലാവാം, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വീക്കെൻഡിൽ കുറച്ച് നേരമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും എനിക്കിതാ ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത്, ഇന്നലെ പാട്രിയോട് മൂവി കണ്ടു സിറ്റി സെൻറ്ററിൽ പോയിട്ട്, അടിപൊളി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൊബൈലിലൂടെ ആശകളായിരം സിനിമ കണ്ടു എന്നും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു പാട്ട് ചോദിച്ചുകൊണ്ട് മീൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും ആ പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു മൂവി കാണുക, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു മീ ടൈം നമുക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇഷ്ടമുള്ള മൂവി കാണുക. ഇപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കേണ്ടി വരും അല്ലേ. പക്ഷെ നേരെ തിരിച്ച് നമുക്ക് വേണ്ടി ഒരു മൂവി കാണാനായിട്ട് ചില സമയത്തൊന്നും ഇരിക്കണേ. അൻസർ എന്താണ്, ഹായ് പറട്ടെ, മൂവിയുടെ കാര്യം പറയാൻ വന്നതാണോ, അതാ മൂവി പറയതാ കണ്ടെന്ന് പറ, വീക്കെൻഡിൽ ഏതാ മൂവി കണ്ടെന്ന് പറ. ഞാൻ സത്യത്തിൽ ചിലപ്പോൾ കാണാണ്ട് പോയേനെ ആ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. അഭിപ്രായങ്ങൾ കേട്ടിട്ടും ബാക്കിയുള്ളവരൊക്കെ പറയുന്ന ഒരു നമ്മളൊരു ചില സമയത്തൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയി പോകുമല്ലോ. അങ്ങനെ ഞാൻ തിയേറ്ററിലും കാണാൻ പോയില്ലായിരുന്നു. ഇനി എന്തായാലും കാണാൻ ഒരു മൂഡും ഇല്ലാത്തൊരു മൂവി ആയിരുന്നു നമ്മുടെ LIK, അതായത് ലവ് ഇൻഷുറൻസ് കമ്പനി. നമ്മുടെ വിഘ്നേഷ് ശിവൻ, അതുപോലെ നയൻതാര പ്രൊഡക്ഷൻസിൽ വിഘ്നേഷിൻ്റെ ഒരു ഡിറക്ഷനിൽ ഇറങ്ങിയ മൂവിയായിരുന്നു. പ്രദീപ് രംഗനാഥനാണ് അഭിനയിച്ചിരിക്കുന്നത്. കൃതി ധീമ സോങ്ങുള്ള ഒരു മൂവിയിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഈ ഒരു മൂവി ഇറങ്ങിയപ്പോഴേക്കും നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് വരാത്തത് കൊണ്ടാണ് എന്താണെന്നറിയില്ല, ആൾക്കാർ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് അതിനെ എടുത്തില്ല എന്നെനിക്ക് തോന്നിപ്പോയി. വലിയ ഒരു അഭിപ്രായങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു മൂഡ് പോയി അത് കാണാനുള്ള. പക്ഷേ ഇന്നലെ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇത് കണ്ടു. കണ്ടിട്ട് ഞാൻ തീർത്തില്ല ആക്ച്വലി, ഞാൻ ഓൾമോസ്റ്റ് ദ ഒരു ക്ലൈമാക്സിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ എനിക്കത് തീർക്കണം എന്ന് മനസ്സിൽ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് ആ ഒരു സ്ക്രീനിൽ നിന്ന് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഇറ്റ് വാസ് റിയലി കളർഫുൾ. ഭയങ്കരമായിട്ട് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആക്ച്വലി ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ എന്താകുമെന്ന് കാണിച്ചു തരുന്ന പോലെ ഈ ഒരു സമയത്തെ ഫോണാണെങ്കിലും ആപ്പിൾ ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അങ്ങനത്തെ ഓരോ സംഭവങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടവരെന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചില മൂവീസ് ചില അഭിപ്രായങ്ങൾ കേട്ടിട്ട് മാത്രം നമ്മൾ കാണാതെ ഇരിക്കാൻ പാടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ബാക്കി ഏതൊക്കെയാണ് ഞാൻ കണ്ടതെന്നൊക്കെ ഞാൻ തിരിച്ച് വന്നിട്ട് പറഞ്ഞുതരാം. വാഴ വന്നിട്ടുണ്ടായിരുന്നു, മോഹിനിയാട്ടം OTTയിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് മൂവീസാണ് ഇപ്പം OTTയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഈ ഒരു പാട്ട് നല്ല ബ്യൂട്ടിഫുൾ സോങ്, ആ ഒരു സിനിമയിൽ ഭയങ്കര കളർഫുൾ ആണെന്നേ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
4: This is Aishwarya
5: Lakshmi. You're listening to Radio Sano 91.7. Welcome back. ഇത് കഥന്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാനൊരു മീ ടൈം, നമ്മൾ വീട്ടിലിരുന്നിട്ട് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്തത്, സിനിമ ഏതെങ്കിലുമൊക്കെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ മോനെ എന്തുമാത്രം സിനിമാ പേരുകളും സജഷൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നേ. അതിലെനിക്ക് ആശി പറഞ്ഞൊരു കാര്യം ഇഷ്ടപ്പെട്ടു. കാരണം ഈവൻ നിങ്ങൾക്കും കുട്ടികളൊക്കെ ഇപ്പം വീട്ടിലുണ്ടാവും, ഈവൻ ഇന്നത്തെ ദിവസമാണെങ്കിലും അവരെ പിടിച്ചിരുത്തി അവരുടെ കൂടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു രസമുള്ളൊരു സംഭവമായിരുന്നു ആശി പറഞ്ഞത്. ബേസിക്കലി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്നാണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ആശിയോട് തന്നെ കൂടുതൽ ചോദിച്ചാലോ. അപ്പൊ ആള് പറഞ്ഞു തരും എന്താണ് സംഭവം എന്നുള്ളത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണേ. ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. അതായത് നമ്മ ഒരു ഡ്രാഗൺ, ഒരു ഡ്രാഗനും പിന്നെ വൈക്കിങ്സ് എന്ന് പറയല്ലോ,
5: നമ്മുടെ ജിയോട്ടിയിലെ പോലെ.
6: അതെ, വൈക്കിങ്സ് പറഞ്ഞ ആൾക്കാർ. അപ്പൊ അവിടെ ഈ ഡ്രാഗൻസ് ആയിട്ട് അവര് സത്യം പറഞ്ഞ അവർക്ക് അറിയില്ല ഡ്രാഗൻസ് ഇത്ര ഇണങ്ങും എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പൊ അവർ ഓൾറെഡി അവർ അതിനെ പല ഗെയിംസിന് വേണ്ടിയിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്. വൈക്കിങ്സിൽ കിങ്ങിന്റെ മകനുണ്ട്, അവനെ ഓൾറെഡി ഫൈറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ ഒന്നും താല്പര്യമില്ലാത്ത ആള്. അപ്പൊ ആളാണ് ഒരു ഡ്രാഗനെ ഫസ്റ്റ് ആയിട്ട് പിടിക്കുന്നത്. നൈറ്റ് ഫ്യൂരി എന്നാണ് ഡ്രാഗന്റെ പേര്. ആ ഡ്രാഗനെ ആരും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇത് നൈറ്റിലാണ് ആക്രമിക്കുക അവരെ. അപ്പോ അവരെ ഒരു ഓൾറെഡി അവർക്ക് ബുക്ക് ഉണ്ട്, അവര് എല്ലാ ഡ്രാഗൻസിനും പറ്റി എഴുതി വെച്ചു. പക്ഷെ ആ ബുക്കിൽ ഈ ഡ്രാഗന്റെ മാത്രം പേരില്ല. അപ്പൊ അതിനെ മകൻ പിടിക്കുന്നതാണ്. പിന്നെ അവര് ഫ്രണ്ട്സ് ആവും, അതിനെ അവന് ട്രെയിൻ ചെയ്യൂ, അങ്ങനെ അങ്ങനെ പോകും. നല്ല മൂവിയാ. ടോട്ടൽ 3 പാർട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി മുന്നേ കണ്ടതാണ് ഞാന്. ഒന്നും കൂടി കാണുമ്പോ നമുക്ക് വീണ്ടും കാണാനുള്ള ഒരു വരുന്ന ഒരു മൂവിയില്ലേ, അങ്ങനത്തെ ഒരു മൂവിയാണത്. അനിമേഷൻ മൂവി അല്ലേ. ചില ആൾക്കാർ പറയും ഇതെന്താ കാർട്ടൂൺ ആണെന്ന് ചോദിക്കും. പക്ഷെ കാർട്ടൂൺ അല്ല,
5: അത് വേറൊരു ജോണറാണ്.
6: യെസ് യെസ്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജുമായിട്ട് പല മൂവികൾസ് ഉണ്ടല്ലോ.
5: അതെ അതെ അതെ അതെ,
6: അടിപൊളി മൂവിയാണ് എന്തായാലും.
5: സൂപ്പർ. അപ്പൊ ഈ മൂന്നും നമുക്കിപ്പോ നെറ്റ്ഫ്ലിക്സിലുണ്ടോ?
6: 3 പാർട്ടും നെറ്റ്ഫ്ലിക്സിലുണ്ട്.
5: ഓക്കെ. എന്തായാലും എനിക്കിതൊരു നല്ല സജഷൻ ആയിട്ട് തോന്നി കേട്ടോ. കാരണം ഈവൻ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ തന്നെ ഇരുത്തി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന, എന്നാ എല്ലാവർക്കും പേരൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി എന്നുള്ളൊരു ലിസ്റ്റിലേക്ക് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഈ ഡ്രാഗൺ എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരു ഗെയിം ഓഫ് ത്രോൺസ് ഫാൻ ആയതുകൊണ്ട് പെട്ടെന്ന് കണക്ട് ആയിപ്പോയി. അതാ ഞാൻ പെട്ടെന്ന് ചോദിച്ചേ എന്താണ് സംഭവം. ഓക്കെ.
6: യെസ് യെസ്,
5: അതെ അതെ അതെ. എന്തായാലും താങ്ക് യു സോ മച്ച് ആശി. എവിടെയാണ്? വർക്കിലാണോ? ഓക്കെ, അപ്പൊ നടക്കട്ടെ കേട്ടോ. അങ്ങനെ വർക്കിനിടയിലും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സജഷൻ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റും, നിങ്ങൾക്കും കാണാൻ പറ്റും. അതെന്തായാലും കാണൂട്ടോ. ഞാൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് എന്റെ ഫോണിൽ പിൻ ചെയ്ത് വെച്ചു, ലിസ്റ്റിലേക്ക് ഇട്ട് വെച്ചു. സയൻസ് ഫിക്ഷൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഓക്കെ, സയൻസ് ഫിക്ഷൻ വേറെണ്ണം. H+ പറഞ്ഞുകൊണ്ട് മുജീബിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ ലവ് ഇൻഷുറൻസ് കമ്പനി കാണണം എന്ന് പറഞ്ഞിട്ട് അല്ലമീൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോരോ സിനിമ കാണണം എന്നൊക്കെ ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ ആ ഒരു ലിസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യൂട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്കും നിങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നേരിട്ട് ആ ഒരു ഫീല് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ സമ്മറി ആശിനെ കൊണ്ട് പറയിപ്പിച്ചത്. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നേരെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. കഥന്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ മൂവീസിൻ്റെയൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നാലും പറഞ്ഞു കേട്ടോ. ഇത് മാഡ്നി മാഷപ്പല്ല, എന്നാലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചില സംഭവങ്ങളും

0: വചനങ്ങളിലൂടെ.
1: ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ശബ്ദത്തിൽ എന്ത് രസമായിട്ടല്ലേ കേൾക്കുന്നത്. എന്തായാലും ഉയരം നീയേ ഉടലും നീയേ എന്ന് തായി എന്ന് പറഞ്ഞ അമ്മയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അമ്മമാരെ കുറിച്ച് ഒന്ന് ഓർക്കാതിരിക്കാൻ പറ്റുക അല്ലേ. ഒരുപാട് പേരുടെ അമ്മമാര് ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ കൂടെ ഇവിടെ ഉണ്ടാവും. ഇപ്പം കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് പേർക്ക് അവരുടെ അമ്മമാരെയും കൊണ്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തോന്നിയവരുണ്ടോ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മുടെ റേഡിയോയിൽ വന്ന് റേഡിയോ ഞങ്ങളുടെ കൂടെ ഫുൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ടോട്ടലി ഇവിടെ ഞങ്ങളുടെ കൂടെ ഒരു മദേഴ്സ് ഡേ ആഘോഷിക്കാനുമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കുക. 5000917 ഇപ്പം തന്നെ മെസ്സേജ് അയക്കുക, കാരണം ഞങ്ങളുടെ അമ്മയോടൊപ്പം സീസൺ 4 ദാ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മളുടെ അമ്മയോടൊപ്പം സീസൺ 4 വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അമ്മയോടൊപ്പം എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ, ഇപ്പം വേറെ നമ്പറിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ അവൈലബിൾ നമ്പറും കൂടി ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, 5000917 അയക്കേണ്ടത്. അമ്മയുമായി ഞങ്ങളും അമ്മയുടെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ ഒരു മദേഴ്സ് ഡേ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അമ്മമാർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്മമാർക്കൊരു ഒരു സന്തോഷമായിക്കോട്ടെ ഞങ്ങളുടെ കൂടെ എന്തായാലും വി വിൽ മേക്ക് ഇറ്റ് റിയലി ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്. സോ അമ്മയോടൊപ്പം എന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കേണ്ട, ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000917. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്നൊക്കെ വിസിറ്റിന് അമ്മമാർ വന്നവരും ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ വിസിറ്റിന് വന്നവരുണ്ടാവാം, ഈവൻ നിങ്ങളുടെ കൂടെ കുറേ നാളുകളായിട്ട് ഇവിടെ ഖത്തറിലുണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരാവാം. ഈവൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഏതെങ്കിലും കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരുടെ അമ്മമാരെ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും മെസ്സേജ് അയച്ചോളൂ. സോ അതുകൊണ്ട് വേഗം തന്നെ അയക്കാൻ മറക്കരുത് കേട്ടോ. 5000917 അമ്മയോടൊപ്പം സീസൺ 4 റേഡിയോ 091.7 FM ഈ ഒരു മദേഴ്സ് ഡേയിൽ അതിഗംഭീരമായിട്ട് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇത് മാത്രം ചെയ്താൽ മതി. ആ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ലൈക്ക് ഓട്ടോമാറ്റിക്കലി വന്നൊരു പാട്ടാണ്, ബട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു അത്. ഒരു മദേഴ്സ് ഡേയിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഇതിലും വലിയൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ടായിരുന്നോ? ആ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ ആ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ദിവസം, കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുക, അവർക്ക് വേണ്ടിയിട്ടൊരു ചെറിയ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു വലിയ പാർട്ടാവുക. അതിനുവേണ്ടി ജസ്റ്റ് അമ്മയോടൊപ്പം എന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചോളൂ 5000917. 5000917.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
5: ഓ ഡ്രാമ,
6: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
8: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalkuna complete transparency-um.
9: Home delivery.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.

അങ്ങനെ എന്തായാലും തിരിച്ചു വരുമ്പോൾ 12 മണി കഴിഞ്ഞ 6 മിനിറ്റിൽ ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാൻ അമ്മയോടൊപ്പം ഈ പറഞ്ഞ ഒരു ഒരു മദേഴ്സ് ഡേ സെലിബ്രേഷന്റെ ഭാഗമാകണമെങ്കിൽ, ഞങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അമ്മയോടൊപ്പം എന്ത് മെസ്സേജ് അയക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ അയച്ചു, ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അമ്മയായിട്ട് ഇങ്ങനെ ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നു നിഷ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഫോട്ടോയിൽ എന്തോ ഉമ്മാക്ക് ഭയങ്കര ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ഒരു വല്ലാത്തൊരു ഒരു എന്താ പറയുക, ഗ്ലോ ആ മുഖത്ത്. എന്തായാലും അതുപോലെ അമ്മയും അമ്മമാരുമായിട്ട് ഈ ഒരു മദേഴ്സ് ഡേ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും മറക്കണ്ട, അമ്മയോടൊപ്പം ഇന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, 5000997. എനിവേ, അമ്മ ഉണ്ടാക്കുന്ന ദോശ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുഡായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ദോശ എന്ന് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. സോ ബേസിക്കലി ഇന്നത്തെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്നൊന്ന് മെസ്സേജ് അയക്കണേ എൻ്റെ ആൻസർ. ദോശ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? ദോശയുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? ലോകത്തിലെ ഒരു ഒരു ദോശ ക്യാപിറ്റൽ ഏത് സ്ഥലമാണെന്ന് വേഗം മെസ്സേജ് അയച്ചോളൂ 5000997. എന്നിട്ട് വേണം ഈ പറഞ്ഞ പോലെ അതിൽ നിന്നും ചിലർക്കൊക്കെ സമ്മാനങ്ങളും എടുത്തു വെക്കാനായിട്ട്. അപ്പോൾ വേഗം തന്നെ അയച്ചോ 5000997. ദ ദോശ ക്യാപിറ്റൽ സിറ്റി ഇൻ ദ വേൾഡ്. ഇവിടെ ബാക്കിയുള്ളവരുടെ മെസ്സേജസും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ മെസ്സേജസ് ഒക്കെ നോക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഖത്തറിൽ നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
3: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
0: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.
0: ചെന്നൈ ബീറ്റ്സ്.
4: ഹെഡ് ഓഫ് ദി ആർ.
5: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 30

15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

വെൽക്കം ബാക്ക് അങ്ങനെ ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. കുറച്ച് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദോശ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏത് സിറ്റിനെയാണെന്ന്. അപ്പോൾ ഒരുപാട് പേര് ആദ്യം ചെന്നൈ മെസ്സേജ് അയച്ചു, അത് കഴിഞ്ഞ് കുറേ പേര് റൈറ്റ് ആൻസർ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈറ്റ് ആൻസർ ബംഗളൂരു ആണ്. അതെ, കർണാടകയുടെ ബംഗളൂരു ആണ് വൈഡ്ലി ദോശ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത്. ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ദോശ മുതൽ മോഡേൺ ഫ്യൂഷൻ വേർഷൻ വരെ കൊണ്ടുവന്നിട്ടുള്ളത് ബംഗളൂരുവിൽ നിന്നാണ് കേട്ടോ. ഓഹ്, ഈ ബാംഗ്ലൂരും ബംഗളൂരും തമ്മിൽ ഇങ്ങനെ മിക്സായി പോയിട്ടാണ് എനിക്ക് എന്തൊക്കെയോ ആയി പോകുന്നത്. എന്തായാലും ബംഗളൂരു, യെസ്. അവിടുത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ തന്നെ ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ദോശ പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ ഷെഫൊക്കെ ഉണ്ട്. ഈവൻ ചില ഏരിയാസിലൊക്കെ ഐക്കോണിക് ദോശ ഔട്ട്ലെറ്റുകൾ നമുക്കിപ്പോഴും അറിയില്ലേ. എനിക്ക് അയ്യോ, ഞാനായ ദോശ ഔട്ട്ലെറ്റിൻ്റെ പേര് മറന്നുപോയല്ലോ. പക്ഷെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അയ്യോ, ഞാൻ മറന്നു, ഈ പെട്ടെന്ന് കിട്ടുന്നില്ല. നല്ല രസം അവിടുത്തെ ആ ഒരു ദോശ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതെന്നിട്ട് അങ്ങനെ നിന്ന് സൈഡിൽ നിന്നിട്ടാണ് മിക്ക ആൾക്കാരും കഴിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റവ ദോശ, പേപ്പർ ദോശ, സെറ്റ് ദോശ, പ്ലെയിൻ ദോശ, മസാല ദോശ, ഇങ്ങനെ ഓരോരോ ദോശകൾ വരുമ്പോൾ ആ വെറൈറ്റികൾ എവിടുന്നാണ് വരുന്നതെന്ന് നോക്കി പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും നമ്മൾ എൻ്റർ ചെയ്യുക അങ്ങ് ബംഗളൂരുവിൽ തന്നെയാണ്. ഫില്ലിങ്സ് ഒക്കെ പല രീതിയിൽ, ഈവൻ ആ നമ്മുടെ പൊടി, ചട്നി, ഇതൊക്കെ ഓരോരോ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കൂടുതലും ബംഗളൂരുവിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈയും ഹൈദരാബാദും ഒക്കെ തന്നെ വരുവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ആൻസേഴ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം ആൾക്കാർ. ഓ, ഉടുപ്പി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ആ, എനിക്ക് ഉടുപ്പി ദോശ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഓഹ്, പറഞ്ഞപ്പോൾ തന്നെ ആകെ മൊത്തത്തിൽ വായിൽ കപ്പൽ ഉറുത്തു. അവിടെ പോയിട്ട് അത് കഴിക്കാൻ തോന്നും. പക്ഷേ ഈ പറഞ്ഞ എനിക്ക് ഒരു ആഗ്രഹമുള്ളത് ബംഗളൂരുവിൽ പോയിട്ട് അതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. എനിക്കത് കേൾക്കുന്ന കുറേ ആൾക്കാർ, പ്രത്യേകിച്ച് ചെക്കന്മാരൊക്കെ കൂടുതലും ബംഗളൂരു ട്രിപ്പൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അതിലെന്തായാലും ഈ ദോശ സ്പോട്ടുകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. കുറേ ഉണ്ട് അവിടുത്തെ ഔട്ട്ലെറ്റുകൾ ഫേമസ് ആയിട്ടുള്ളത്. എന്തായാലും അത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ദോശയുടെ കൂടെയുള്ള ആ ഒരു കോമ്പിനേഷനും ദോശയുടെ ഒരു ടേസ്റ്റും എന്നൊക്കെ പറയുമ്പം അമ്മമാരെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നു അല്ലേ. വീട്ടിൽ അമ്മ ഇങ്ങനെ ചൂടോടെ ദോശ ചുടുമ്പോൾ ആ സൈഡിൽ ആ ചെറിയ സ്റ്റൗവിൻ്റെ ഇപ്പുറത്ത് ആ സ്ലാവിൽ ഇരുന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയൊരു ഒരു കുഞ്ഞു പലകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ദോശ ചൂടോടെ മേടിക്കുക, അങ്ങനെയേ കഴിക്കുക. ആ, എന്തൊരു ടേസ്റ്റാണ് അവിടെ ഇരുന്ന് ആ അടുക്കളയിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ടേസ്റ്റ്. ഈ ലോകത്ത് എവിടുത്തെ ഫാഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻഡ് ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിച്ചാലും കിട്ടില്ല ആ ഒരു സുഖം. അത് വേറൊരു സുഖമാണ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഹലോ, ഞാൻ അനുസിതാര.
5: അനുസിതാര,
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

നിന്നും ശ്രേയാ ഘോഷാൽ പാടിയ ബ്യൂട്ടിഫുൾ സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ. അതിനിടയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരാളുടെ പാട്ട് ഞാൻ കൊടുക്കാൻ മറന്നുപോയി, സോറി, എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മദേഴ്സ് ഡേയുടെ ഒരു തിരക്കിലായി പോയിന്നേ, അതാണ് പറ്റിപ്പോയത്. കുറച്ച് മുൻപ് ഞാൻ റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്, ബട്ട് സ്റ്റിൽ ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരിലേക്കാണ് ഈ ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നത്. നിങ്ങളുടെ അമ്മയൊക്കെ ഇപ്പൊ ഇവിടെ വിസിറ്റിങ്ങിനൊക്കെ കൊണ്ടുവന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ നിങ്ങൾ, അപ്പം അമ്മമാർ ഇവിടെ കൂടെ ഉണ്ടായിട്ട് അവർക്കൊരു ഒരു മദേഴ്സ് ഡേ കുറച്ച് സ്പെഷ്യൽ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് നാളത്തെ മദേഴ്സ് ഡേ ആഘോഷിച്ചാലോ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, അമ്മയോടൊപ്പം എന്ന് ടൈപ്പ് ചെയ്ത് 500-00917-ലേക്ക് മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും എന്തായാലും ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് നാളത്തെ മദേഴ്സ് ഡേ കുറച്ച് ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോൾ അമ്മമാർ ഇവിടെ ഖത്തറിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കാൻ മറക്കരുത് കേട്ടോ. 500-00917-ലേക്ക് അമ്മയോടൊപ്പം എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നേരെ നസ്രാണിയിൽ നിന്ന് മഞ്ചരി പാടിയ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മെസ്സേജസിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. 500-00917-ലേക്ക് ദിസ് ഇസ് അമ്മയോടൊപ്പം സീസൺ 4.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.
2: വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. സമയം ദാ ഒരു മണി കഴിയുമ്പോൾ എനിക്കിനി സന്തോഷമുള്ള ആ ഒരു 7 വർഷത്തെ കഥയെക്കുറിച്ചിട്ടൊന്ന് ചെറുതായിട്ട് ആ ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോകേണ്ട സമയമായിരിക്കുകയാണ്. കാരണം 7 വർഷം അങ്ങനെ പൂർത്തിയാക്കുകയാണ് നമ്മുടെ ദോഹ മെട്രോ. രാജ്യത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ദോഹ മെട്രോ തന്നെയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരുപാട് രീതിയിൽ 2019 പ്രവർത്തനം ആരംഭിച്ചത് മുതൽ രാജ്യത്തെ ഗതാഗതം നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്തിക്കാനായി വലിയൊരു റോള് തന്നെ ദോഹ മെട്രോ വഹിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 29.2 crores ഓഫ് പാസഞ്ചേഴ്സ് ആണ് ഇതിൽ കഴിഞ്ഞ 7 വർഷത്തിൽ പോയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പാസഞ്ചേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഈ ഒരു യാത്രയിൽ 99.9% ആണെന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അതൊരു വലിയ നേട്ടം തന്നെയാണ്, ഒരു റെക്കോർഡ് തന്നെയാണ്. മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതൊക്കെ ഈ പറഞ്ഞ പോലെ പല പല ലൈൻസ് ഉണ്ടല്ലോ, റെഡ് ലൈൻ, ഗോൾഡ് ലൈൻ, ഗ്രീൻ ലൈൻ, ഇങ്ങനെ ഓരോ ലൈൻസ് ഒക്കെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും സേഫായിട്ട് ഏറ്റവും നല്ല സുഖമായിട്ട് നമുക്ക് എല്ലായിടത്തേക്കും പോകാനായിട്ട് മെട്രോ നമുക്ക് ഇവിടെ ഭയങ്കര അവൈലബിളാണ്. ഏകദേശം കൃത്യനിഷ്ഠയുടെ അളവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99.83% ആണ് ആ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തിട്ടുള്ളതെന്നും അതിനോടൊപ്പം തന്നെ അപകട നിരക്ക് 0.013 എന്ന ഏറ്റവും കുറഞ്ഞ അളവ് മാത്രമാണെന്നും പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് 37 സ്റ്റേഷനുകളാണുള്ളത്. അതിനോടൊപ്പം തന്നെ 70 റൂട്ടുകളിലേക്ക് മെട്രോ ലിങ്ക് ബസ്സുകളും 10 സ്റ്റേഷനുകളിൽ നിന്നും മെട്രോ എക്സ്പ്രസ് സേവനങ്ങളും ഇപ്പോൾ ലഭ്യമാണ്. അതിനോടൊപ്പം തന്നെ ട്രാം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഫിഫ ലോകകപ്പ് ഉൾപ്പെടെ ഖത്തർ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 40 ഇന്റർനാഷണൽ സ്പോർട്സ് ഇവന്റുകൾക്കാണ് ഈ പറഞ്ഞ ഒരു തടസ്സവും ഇല്ലാതെ ഗംഭീരമായിട്ട് ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് വേയിൽ ദോഹ മെട്രോയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഖത്തർ നാഷണൽ വിഷൻ 2030 അനുസരിച്ച് രാജ്യത്തിൻ്റെ താമസക്കാർക്കും അതുപോലെ സന്ദർശകർക്കും ഒക്കെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഏറ്റവും സുഖകരമായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കാനായിട്ട് മെട്രോ അല്ലെങ്കിൽ ദോഹ മെട്രോയ്ക്കും അതിനോടൊപ്പം തന്നെ മെട്രോ ലിങ്ക് ബസ്സുകൾ ഉൾപ്പെടെ ഓരോ സംവിധാനം ദോഹ മെട്രോ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ചധികം ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഇവന്റുകൾക്ക് ദോഹ മെട്രോ ഒരു വലിയ കാരണമായി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതുപോലെ ഒരു വലിയ ഇവന്റ് ഇന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ടോ എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ടിക്കറ്റ് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നവരാണെങ്കിലും എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മെട്രോ സൗകര്യങ്ങൾ യാത്രക്കാർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് എല്ലാം പറഞ്ഞുതരാം. സോ കീപ് ലിസണിങ് ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Kotos happiness frequency.
0: Radio Sunu. അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, നമസ്കാരം. ഞാനിവിടെ സ്വന്തം അപ്പം ചേർത്താണ്. നമ്മുടെ സ്വന്തം ഗസ്റ്ററിലെ റേഡിയോ സിനിമ.

ഖത്തറിന്റെ ഓരോ സ്റ്റേഡിയങ്ങൾ വലിയ വലിയ ഇവന്റുകൾക്കായി ഒരുങ്ങുമ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് വീണ്ടും ആ ഒരു ഫുട്ബോൾ ആരവം അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം തന്നെയാണ്. എന്തായാലും ഈ ഒരു അവസരം ഇന്നത്തെ ദിവസം അതിഗംഭീരമായിട്ട് 5:30 തുടങ്ങും. 5:30 വേണ്ടിയിട്ട് അവിടെ എത്താൻ ഏകദേശം ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ മുൻപേ ഇറങ്ങുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങിയാലേ കറക്റ്റ് ആയിട്ട് ഒന്ന് അവിടെ പതിയെ എത്തി നടന്ന് മെട്രോയിൽ ചെന്ന് ഇറങ്ങണം, അതുപോലെ തന്നെ അവിടെ എത്തണം. പിന്നെ അവിടുത്തെ ഈ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഒരുപാട് ഇവന്റുകൾ അവിടെ നടക്കുമെന്ന്, അപ്പൊ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണം അല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് 5 മണിക്ക് തന്നെ ചെല്ലാൻ നോക്കരുത്. 5:30 മാച്ചിന് കുറച്ച് നേരത്തെ ഒരു 2 മണിക്ക് ഇറങ്ങി ഒരു 3 മണിക്ക് അവിടെ എത്തുന്ന പോലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഒക്കെ വേണ്ടിയിട്ട് 5 മണിക്ക് തന്നെ ചെല്ലാൻ നോക്കരുത്. 5:30 മാച്ചിന് കുറച്ച് നേരത്തെ ഒരു 2 മണിക്ക് ഇറങ്ങി ഒരു 3 മണിക്ക് അവിടെ എത്തുന്ന പോലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാ

ഇനി 15-2 30 riyalും അതുപോലെ കാറ്റഗറി 3 10 riyalും ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഒരാൾക്ക് ഏകദേശം 6 പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. റോട്ട് ഖത്തർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഓൾറെഡി എടുത്ത ആൾക്കാർക്കൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. ഇനി ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കിക്കോ. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സൗകര്യം ഖത്തർ മെട്രോയും ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച, അതായത് ഇന്നത്തെ ദിവസം, ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് അമീർ കപ്പ് കാണാനായിട്ട് പോകുന്ന ആളുകൾക്കായിട്ട് മെട്രോ ബസ്സുകളുടെയും ഒക്കെ തന്നെ ചെറിയ ടൈമിങ്സിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ടിക്കറ്റ് എടുത്തവർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടെ അയക്കണേ 5000997. ഞാൻ രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് ആ ടൈമിങ്സും പറഞ്ഞുതരാം. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

നല്ല പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇന്ന് അമീർ കപ്പ് ഫൈനൽ നടക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഒരുപാട് ആൾക്കാര് ടിക്കറ്റ് ഒക്കെ എടുത്ത് അതിന്റെ ഒരു ആരവത്തിൽ തന്നെയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ബിക്കോസ് ആ ഒരു അമീർ കപ്പിന്റെ ആ ഫൈനൽ പോരാട്ടത്തിൽ ജയിക്കുന്ന ടീമിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന ആ ഒരു ട്രോഫി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അമീർ കപ്പ് ആ ഒരു കപ്പ് ഉണ്ടല്ലോ, ആ അത് ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു. ഓഹ്, അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു കേട്ടോ. ആ ഓഫീസിലേക്ക് വന്ന് അതിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുക, അത് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, എന്ത് ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. നല്ല രസമായിട്ട് ആ ഖത്തറിന്റെ മാപ്പിന്റെ ഒരു ഇതിലാണല്ലോ, ഒരു മോഡലിലാണല്ലോ അത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു മെറൂണിഷ് അല്ലെങ്കിൽ ആ ഒരു ഖത്തറിന്റെ കൊടിയുടെ കളറൊക്കെ വരുന്ന പോലെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കപ്പ് ഇന്ന് ആരുടെ കയ്യിലേക്ക് എത്തും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് അത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരെത്തുന്നുണ്ടാവും. 5:30 മാച്ച് തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇവന്റുകൾ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എത്താനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 2:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങാനായിട്ട് ഓൾറെഡി മൈൻഡിൽ ഫിക്സ്ഡ് ആയിരിക്കുമല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ചെറിയ ചേഞ്ചസ് നമ്മുടെ ദോഹ മെട്രോയിൽ വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് അമീർ കപ്പ്. അപ്പോൾ എല്ലാ റൂട്ടുകളും ഒക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് സ്റ്റേഷനുകളിലായിട്ടായിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് സ്പോർട്സ് സിറ്റി സ്റ്റേഷൻ. സോ ആ ഒരു അനൗൺസ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് മെട്രോ സർവീസസ് എന്നിട്ട് അവിടെ നിന്നും, അതായത് M310 അൽവാബ് QLM സ്റ്റേഷൻ എക്സിറ്റ് 1 ആൻഡ് M311 ഓപ്പറേറ്റ് ചെയ്യുന്നത് അൽ സുദാൻ ബസ് സ്റ്റേഷനിൽ നിന്നുമായിരിക്കും. മീൻ വൈൽ M317 ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അൽവാബ് QLM സ്റ്റേഷൻ എക്സിറ്റ് 2 നിന്നുമായിരിക്കും എന്നും കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ മെട്രോ എക്സ്പ്രസ് സർവീസസിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ടു ആൻഡ് ഫ്രം സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇന്നത്തേക്ക് അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പാസഞ്ചേഴ്സിന് ട്രാവലിംഗ് ഫ്രം ടു ആൻഡ് ഫ്രം സ്പോർട്സ് സിറ്റി സർവീസസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയയിലേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ മെട്രോ എക്സ്പ്രസ് സർവീസസ് അൽവാബ് QLM സ്റ്റേഷൻ വഴി ഇനി ഇൻസ്റ്റെഡ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദോഹ മെട്രോൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിലും അതുപോലെ ആപ്ലിക്കേഷനിലും നോക്കിക്കഴിഞ്ഞാൽ ബാക്കി വിവരങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. സോ ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം അതിഗംഭീരമാക്കുക. ഫുട്ബോൾ ആരവ നല്ലപോലെ തന്നെ നിങ്ങളും എൻജോയ് ചെയ്യുക. ഇത് ഖത്തറിന്റെ ഫേവറേറ്റ് ടിവി സ്റ്റേഷൻ ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്.

സ്പോർട്സ് വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. ഇന്ന് എന്തുകൊണ്ടാണ് സ്പോർട്സ് വിശേഷം പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഖത്തറിൽ അങ്ങ് സ്പോർട്സിന്റെ ആരവമാണ്. അമീർ കപ്പ് ഫൈനൽ നടക്കുന്നൊരു ദിവസമാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മളുടെ IPL നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് ഗുജറാത്തും രാജസ്ഥാനും തമ്മിലാണ്. ഇത് ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു മനസ്സ് പറയുന്നത്? അതുകൂടി ഒന്ന് മെസ്സേജ് അയക്കണേ 5000917-ലേക്ക്. അതിഗംഭീരമായിട്ടുള്ള ജയമാണ് ഇൻ ബിറ്റ്വീൻ ദ ടേബിൾ നിൽക്കുന്ന ആൾക്കാരൊക്കെ, അതായത് ഗുജറാത്ത്, CSK, കൊൽക്കത്തയൊക്കെ തന്നെ, ഈവൻ ലാസ്റ്റിൽ നിൽക്കുന്ന മുംബൈ, ലക്നൗ പോലും ലാസ്റ്റ് മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം എന്താകുമെന്ന് അറിയില്ല. രാജസ്ഥാൻ ലാസ്റ്റ് മത്സരത്തിൽ തോറ്റിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ RCB ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും ഒക്കെ തന്നെ മത്സരങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ പോയിന്റ് ടേബിളിൽ ആ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ടും അതിനോടൊപ്പം തന്നെ നെറ്റ് റൺ റേറ്റ് നല്ല രീതിയിലുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഈ ആ ടേബിളിൽ നിന്നും താഴേക്ക് പോകാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ആര് ജയിക്കുമോ, അതായത് രാജസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 14 പോയിന്റുകളാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിന് മുകളിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് രാജസ്ഥാനെത്തും. നേരെ തിരിച്ച് ഗുജറാത്തിനാണ് 14 പോയിന്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റൺ റേറ്റ് കുറവായതുകൊണ്ട് തന്നെ 4ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ 3ാം സ്ഥാനത്തേക്കോ എത്താൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ കണ്ടറിയാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്ന് രാജസ്ഥാൻ ജയിക്കുമോ, ഗുജറാത്ത് ജയിക്കുമോ, ഗുജറാത്ത് ജയിക്കുമോ, രാജസ്ഥാൻ ജയിക്കുമോ? എന്തായാലും ആരാ ജയിക്കുന്നത് ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് കാണാൻ ഏകദേശം 5:30 വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. സോ എനിക്കൊന്ന് 5:30 ആകുമ്പോഴത്തേക്കാണ് എല്ലാ മാച്ചസും തുടങ്ങുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. 5 മണിക്ക് ഇത്, 5:30 അമീർ കപ്പ്, അങ്ങനെയാണ് ടൈമിങ്. എനിവേ, നമുക്ക് എന്തായാലും ഈ ഒരു സ്പോർട്സ് ഡേയ്സ് ഒക്കെ തന്നെ എൻജോയ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഒരുപാട് വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കൂടെ നാളെ സൺഡേ കറക്റ്റ് രാവിലെ 10 മണിയാകുമ്പോൾ ഹോം ഡെലിവറിയുമായി ഞാൻ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാനായിട്ട് എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
3: യു ആർ ലിസ്ണിംഗ് ടു,
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: വചനങ്ങളിലൂടെ
1: ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

കേട്ടുകൂടാം. സൂപ്പർ ഹിറ്റ്.

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunil. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

This Radio Suno 91.7 FM Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.

25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: കൂട്ടുകൂടാം.
1: ഹലോ, അസ്സലാമു അലൈക്കും. ബ്യൂട്ടിഫുൾ ഈവനിംഗില് ദാ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ദാ ഈ ഒരു സമയത്ത് കുറച്ചധികം ടെക് അപ്ഡേറ്റ്സ് കേട്ടാൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയാവൂലേ? അങ്ങനെയാണെങ്കിൽ ടെക് ടോക്കിന്റെ ടൈം ആയിട്ടുണ്ട്. വെൽക്കം ടു മൈ ഷോ. ഇത് ടെക് ടോക്ക് ആണ്, കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്. യെസ്, നമ്മുടെ ടെക് ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരു ട്രെൻഡിങ് അപ്ഡേറ്റ് അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം AI ഫോട്ടോ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രോംപ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റീസെന്റ്ലി എവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എല്ലാവരും ഒരൊറ്റ കാര്യം ട്രൈ ചെയ്യുന്ന കാണാൻ പറ്റും. ഒരു നോർമൽ റിയലിസ്റ്റിക് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ക്യൂട്ട് മിനി കാർട്ടൂൺ വേർഷൻസ് ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്ത കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രോംപ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതിലെ മെയിൻ ക്യാരക്ടർ നമ്മൾ തന്നെയാണ്. പക്ഷേ സൈഡിൽ നമ്മുടെ തന്നെ ടൈനി അഡോറബിൾ ആയിട്ടുള്ള ആനിമേറ്റഡ് വേർഷൻസ് കാണാൻ പറ്റും. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൊത്തം ChatGPT ആണ് ചെയ്യുന്നത്. എഡിറ്റിംഗ് സ്കിൽസ് വേണ്ടേ വേണ്ട, ജസ്റ്റ് ഒരൊറ്റ പ്രോംപ്റ്റ് മതി. ആ പ്രോംപ്റ്റ് അങ്ങോട്ട് പറയാൻ പോവാണ്. ദാ കേട്ടോ: ക്യൂട്ട് മിനി വേർഷൻസ് പ്ലസ് ഡൂഡിൽ ഹാർട്സ് പ്ലസ് സ്പാർക്കിൾസ് പ്ലസ് എസ്തെറ്റിക് ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ് ആൻഡ് ടൈനി ഹാർട്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫോട്ടോയുടെ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ജനറേറ്റ് ചെയ്തിട്ട് കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. ക്യൂട്ട് മിനി വേർഷൻസ് പ്ലസ് ഡ്യൂഡിൽ ഹാർട്സ് പ്ലസ് സ്പാർക്കിൾസ് പ്ലസ് ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റ്. ഇതിന്റെ കൂടെ തന്നെ ടൈനി ഹാർട്സ് കൂടിയിട്ട് ആഡ് ഓൺ ചെയ്തിട്ട് ജനറേറ്റ് എ ആനിമേറ്റഡ് പിക്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ കിട്ടും. അങ്ങനെ ആ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്കും ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റയിൽ സ്റ്റോറി, പോസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം മറക്കണ്ട, ഈ ഒരു പ്രോംപ്റ്റിന്റെ കാര്യം ഇതുവരെ ട്രൈ ഔട്ട് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ആനിമേറ്റഡ് പിക്ചർ കണ്ടാൽ ഭയങ്കര സന്തോഷമാവും. എന്താണെങ്കിലും ഇതായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ടെക് ടോക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഓൺ ദ വേ ആണ്. തൽക്കാലം ദാ പാട്ട് കേൾക്കാട്ട. വെയിറ്റിംഗ് യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുനോ.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ് ഹലോ നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
4: ഞാൻ രാജ് കലേഷ്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
6: ഓഫീസിലെ ചാറ്റ് ജിപിടി യൂസ് ചെയ്യാൻ പേടിയുള്ള ആളുകളാണോ? ഡേറ്റ ലീക്ക് ആവോ, അതുപോലെ തന്നെ കമ്പനി റൂൾസ് ഒക്കെ ബ്രേക്ക് ആവോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, ഇനി സ്കൂളിൽ യൂസ് ചെയ്യുന്നതും സേഫ് ആണോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഗ് അപ്ഡേറ്റിലോട്ടാണ് പോകാൻ പോകുന്നത്. ബാക്ക് ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെ ഉള്ളത് ഹഫീസ് ആണ്. ആൻഡ് ദിസ് ഈസ് യുവർ ഫേവറേറ്റ് ടെക് ഷോ ടെക് ടോക്ക്. ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചാറ്റ് ജിപിടിയുടെ കാര്യമാണ് പറയുന്നത്. ഓപ്പൺ എഐ ഇപ്പൊ ലോഞ്ച് ചെയ്തൊരു കാര്യമാണ് ചാറ്റ് ജിപിടി ഫോർ ഇൻട്യൂൺ. ഇത് നോർമൽ ചാറ്റ് ജിപിടി അല്ല, മൈക്രോസോഫ്റ്റിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ഉള്ളത്. സ്പെഷ്യലി കമ്പനീസ്, ഓഫീസ്, സ്കൂൾസ്, കോളേജസ് ഒക്കെ വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സെക്യൂർ വേർഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ടി ടീമിന്റെ ഫുൾ കൺട്രോൾ ഉണ്ടാവും. അപ്പം എംപ്ലോയീസിനും സ്റ്റുഡൻസിനും ഒക്കെ എഐ യൂസ് ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി കൺസേൺസ് നന്നായിട്ട് തന്നെ കുറയും. അതുപോലെ തന്നെ വേറൊരു മെയിൻ കാര്യം, ഐഫോൺ ആൻഡ് ഐപാഡ് യൂസേഴ്സിന് iOS 17 മുതലാണ് ഇത് അവൈലബിൾ ആവുന്നത്. എസ്പെഷ്യലി മാനേജ്ഡ് ആയിട്ടുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനൊക്കെ ഇതൊരു ബിഗ് അപ്ഗ്രേഡ് ആയിരിക്കും. മറക്കണ്ട, ചാറ്റ് ജിപിടി ഫോർ ഇൻ ട്യൂൺ. നമുക്കിനി ഇതിന്റെ കൂൾ ഫീച്ചേഴ്സ് നോക്കാം. അസ് യൂഷ്വൽ നമ്മളിപ്പോ ചാറ്റ് ജിപിടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേർഷൻസ് ആണ്. ഇമെയിൽസ്, റിപ്പോർട്ട്സ്, അസൈൻമെന്റ്സ് സെക്കൻഡ്സിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോയിസ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ അസിസ്റ്റന്റിനെ പോലെ ചാറ്റ് ജിപിടി നമ്മളോട് സംസാരിക്കും. യെസ്, ഫയൽസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമറൈസ് ചെയ്തിട്ട് കിട്ടും. ലോങ് ഡോക്യുമെന്റ്സ് ഒക്കെ ഷോർട്ട് കീ പോയിന്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രസന്റേഷന് വേണ്ടിയിട്ട് കുറച്ച് വിഷ്വൽസ് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കൊടുത്താൽ മതി, എഐ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് തരും. സ്റ്റുഡൻസിന് ക്യൂസേഴ്സ്, എക്സ്പ്ലനേഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗ് സപ്പോർട്ട് എല്ലാം ഈസി ആയിട്ട് ഈ ഒരു കാര്യത്തിൽ സെറ്റ് ആക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ കൂൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതൊരു ചാറ്റ് ആപ്പ് മാത്രമല്ല, ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾ പ്ലസ് ക്ലാസ് റൂം ലേണിംഗ് അസിസ്റ്റന്റ് എല്ലാം കൂടിയിട്ട് ഒത്തുചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റും. മറക്കണ്ട, ചാറ്റ് ജിപിടി ഫോർ ഇൻട്യൂൺസ്. ഇതിപ്പോ പയ്യെ ഇങ്ങനെ റോൾ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ സൂൺ തന്നെ ടെക് ടോക്കിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. തൽക്കാലം ദാദാ ഈ ഒരു ഇൻട്യൂണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പാട്ടിലോട്ട് പോവാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
4: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: റേഡിയോ സുനോ 91.7 FM.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: നമ്മുടെ ഫോണിലെ ഗാലറിയിലുള്ള ഫോട്ടോസിന്റെ ആ ഒരു ഡ്രസ്സിന്റെ കണക്കൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഫുൾ ഡിജിറ്റൽ വാർഡ്രോബ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, കാരണം അതിന്റെ ഒരു അപ്ഡേറ്റിലോട്ടാണ് ദാ നമ്മൾ പോകാൻ പോകുന്നത്. ബാക്ക് ടു റേഡിയോ സിനോ കേട്ട് കൂട്ടുകൂടാൻ കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്, വിത്ത് സം ഇൻട്രസ്റ്റിംഗ് ടെക് അപ്ഡേറ്റ്സുമായിട്ട്. യെസ്, ഗൂഗിള് പുതിയൊരു AI ഫീച്ചർ ഡെവലപ്പ് ചെയ്യാണ്. ആൻഡ് ഓണസ്റ്റ്ലി ഇതൊരു ഗെയിം ചേഞ്ചർ ആവും, കാരണം നമ്മുടെ ഫോണിലെ ഗാലറി തന്നെ ഒരു ഫുൾ ഡിജിറ്റൽ വാർഡ്രോബ് ആയിട്ട് മാറാൻ പോവാണ്. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം AI സ്കാൻ ചെയ്ത് ഷർട്ട്സ്, ടോപ്പ്, ജീൻസ്, ജാക്കറ്റ്, ഷൂസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ ഒരു പ്രോബ്ലം അങ്ങോട്ട് മാറ്റി തരാൻ പോവാണ്. ഞാൻ ഇനി ഏത് ഡ്രസ്സാണ് ഇടുക, എന്റെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ല എന്നുള്ള ഒരു സെയിം പരാതി നമ്മൾ എല്ലാ ദിവസവും പറയുന്നതാണ്. ആ പരാതിക്കുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഇതായി ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. സംഭവം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇന്ന് ഞാൻ ഏത് ഡ്രസ് ഇടും, ഈ ടോപ്പും ഈ പാന്റും മാച്ച് ആവുമോ, ഈ ഒരു ടീഷർട്ട് ഇതിന് ഓക്കെ ആണോ, ഇതിന് AI തന്നെ നമുക്ക് സൊല്യൂഷൻ പറഞ്ഞുതരും. ഈ ഒരു ടോപ്പിന്റെ കൂടെ ഈ ഒരു പാന്റ് പെർഫെക്റ്റ് കോംബോ ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ AI നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈലിസ്റ്റിനെ പോലെ വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഗാലറിയിലുള്ള നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഫോട്ടോസിന്റെ ഔട്ട്ഫിറ്റ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇവന്റിൽ ഏതൊക്കെ ഡ്രസ്സ് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും, ഇത് ഓക്കെ ആണോ, ഈ ഒരു കോംബോ ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു AI അസിസ്റ്റന്റ്. ഇതിന്റെ വേറൊരു ബെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെർച്വൽ ട്രൈ ഓൺ ഫീച്ചർ കൂടിയിട്ടാണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് നമ്മൾ എങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത് എന്ന് നമ്മുടെ ഫോണിൽ തന്നെ പ്രിവ്യൂ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമ്മൾ ഷോപ്പിംഗിന് പോയിട്ട് ട്രയൽ റൂം നോക്കി സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ഫോണിൽ തന്നെ കാണാൻ പറ്റും. ആൻഡ് ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷേ ഗൂഗിളിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു എന്നതാണ്. അപ്പൊ സ്ഥിരം പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്ക് നിടാനൊന്നും ഇല്ല, ആ ഒരു ഡയലോഗ് ഇനി അടിക്കേണ്ട കാര്യമില്ല, കാരണം AI തന്നെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് തരുന്നുണ്ട്. ഇതുപോലത്തെ ടെക് അപ്ഡേറ്റ്സിനെയും കട്ട് വെയിറ്റിംഗ് ആണ് ഇവിടെ. പക്ഷെ അത് പാട്ടുകൾക്ക് ശേഷം. യു ഗൈസ് ആർ ലിസണിംഗ് ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ,
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
1: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
8: Just feel like you're home.
9: Ennuire. Hey, this is Namita Pramod.
10: You're listening to
9: Radio Suno 91.7. Kete kete kutu kuda.
0: Chennai beats.
11: Tamil head of the hour.
12: എന്താട്ടോ പോതുമാക്കളുണ്ട്.

ജീവിക്കുന്നവരിൽ പലർക്കും ഉള്ളൊരു ഹോബിയാണ് പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ടൈമില് പുസ്തകങ്ങൾ എല്ലായിടത്തും അവൈലബിൾ ആണോ, ഇനി പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് പൈസ കുറച്ച് കളയണോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക് ടിപ്സ് ആയിട്ടാണ് ഇതാ ഞാൻ വന്നിട്ടുള്ളത്. ബാക്ക് ടു റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ കൂടെയുള്ളത് നിങ്ങളുടെ ടെക് ബഡി ഹഫീസ് ആണ്, ടെക് ടോക്സുമായിട്ട്. യെസ്, അപ്പൊ ഞാൻ കുറച്ച് ഓൺലൈൻ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റിയിട്ടുള്ള സൈറ്റ്സ് പറയാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഓപ്പൺ ലൈബ്രറി. നമുക്ക് ബുക്ക് ബോറോ ചെയ്യാൻ പറ്റും, റീഡ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാനും പറ്റും. ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ ലൈബ്രറി എന്ന് പറയുന്നത്. നമുക്കിനി നേരെ അടുത്ത സൈറ്റിലോട്ട് പോവാം, ഗൂഗിൾ ബുക്ക്സ്. നമുക്കിതിൽ ബുക്ക് സെലക്ട് ചെയ്യാൻ മാത്രമല്ല, അതിന് മുന്നേ നമുക്ക് ബുക്സിന്റെ റിവ്യൂ നോക്കാനും പറ്റും. ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഗൂഗിൾ ബുക്ക്സ്, മറക്കണ്ട കേട്ടോ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കുട്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റിലോട്ടാണ്. കിഡ്സിന് വേണ്ടിയിട്ട് മങ്കി പെൻ, സൂപ്പർ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. ക്യൂട്ട് ഇല്ലസ്ട്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ബുക്സ് ഉണ്ടാവും, ബെഡ് ടൈം സ്റ്റോറീസ് ഉണ്ടാവും. സ്ക്രീൻ ടൈം ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ടൈം ആക്കുന്ന ആ ഒരു വൈബ് തന്നെ നമുക്ക് കിട്ടും. മറക്കണ്ട, മങ്കി പെൻ എന്നാണ് ഈ ഒരു സൈറ്റിന്റെ പേര്. അപ്പൊ ഞാൻ മൂന്ന് സൈറ്റ്സ് പറഞ്ഞു, ഓപ്പൺ ലൈബ്രറി, അതുപോലെ തന്നെ ഗൂഗിൾ ബുക്സ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മങ്കി പെന്നും ഉണ്ട്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബുക്സ് വാങ്ങാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ബുക്സ് വാങ്ങാൻ സമയമില്ല എന്നൊക്കെ പറയുന്നതിന് പകരം ഈ ഒരു വെബ്സൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നൈസ് ആയിട്ട് ഇന്നത്തെ ടെക് ടോക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടിരിക്കുക, സ്റ്റേ അപ്ഡേറ്റഡ് ഓൾവേസ്, സ്റ്റേ ക്യൂരിയസ് ഓൾവേസ്, ആൻഡ് ദിസ് ഈസ് യുവർ ടെക് ബഡി ഹഫീസ് സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് ടെക് ടോക്കിൽ നിന്ന്. അപ്പൊ നെക്സ്റ്റ് സാറ്റർഡേ കുറച്ചധികം ടെക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ ജോയിൻ ചെയ്യും. ടാറ്റാ, ബൈ ബൈ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: റേഡിയോ സുനോ 91.1.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തേഴ്സ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. ഒപ്പം എല്ലാ മൂന്ന് മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You are listening to Radio Suno 91.7.

0: വചനങ്ങളിലൂടെ.
1: രണ്ടാളുകൾ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നുവെന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഞാൻ രഞ്ജി പണിക്കർ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
3: 91.7 FM. കേട്ട്

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility support 3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
4: ഹായ്, ഞാൻ റൂമ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: Radio Suno 91.7 FM. Kittu kittu kuttu kudam.

0: റേഡിയോ സിനോ 91.7 FM Qatar's favorite radio station.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7

0: 91.7 FM.
1: Qatar's happiness frequency.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 90.7 FM കേട്ട്

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: വീക്കെൻഡ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻ എന്നൊക്കെ പറയുമെങ്കിലും വീക്കെൻഡിൽ സെലിബ്രേഷൻസ് മാത്രമല്ല, സംഭവ ബഹുലങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് വീക്കെൻഡ്സ്. സോ വീക്കെൻഡിലെ ദാറ്റ് അൾട്ടിമേറ്റ് മ്യൂസിക്കൽ ഫൺ എന്റർടൈൻമെന്റ് മോഡിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ബിക്കോസ് ടോപ്പ് ടെൻ ഓൾ സെറ്റാണ്, പ്ലേലിസ്റ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ സെറ്റാണെങ്കിൽ നമുക്ക് നേരെ ടോപ്പ് ടെൻ അങ്ങടേക്ക് തുടങ്ങിയാലോ. അസ്സലാമു അലൈക്കും, സലാമൻ ദിൽസേ, നമസ്തേ ആൻഡ് പുടൻ, വനക്കം ഫ്രം ചാർട്ട് ബസ്റ്റേഴ്സ് ടു യുവർ ഫേവറേറ്റ് ലിസ്റ്റ്. ചിച്ചിയോട് കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആർ യു ഗൈസ് റെഡി? പേര് പോലെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തീം, അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കഥ പറഞ്ഞു പോയ സിനിമയായിരുന്നു മസ്തിഷ്ക മരണം. 2046 നടക്കാൻ പോകുന്ന ഒരു ഇൻസിഡന്റ് ആണ്, അല്ലെങ്കിൽ സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആളുടെ ഈ ഒരു മൂവി ഡയറക്ടർ കൃഷ്ണാന്തിന്റെ ഇതിന് മുമ്പത്തെ മൂവി ഗഗനചാരി 2024 ഇറങ്ങിയ മൂവി. ഗഗനചാരിയും ഈ പറഞ്ഞ പോലെ ഒരു ഏലിയൻ ഇൻവേഷൻ ഒക്കെ പറഞ്ഞു പോയിട്ടുള്ള ഒരു സിനിമയാണ്. സൈഫൈ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു മൂവി. രസകരമായിട്ട് ഭംഗിയായിട്ട് അടിപൊളിയായിട്ടൊക്കെയാണ് സിനിമ പറഞ്ഞു പോയത്. എല്ലാവർക്കും വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു, പക്ഷേ എനിക്ക് മൂവി വർക്കൗട്ട് ആയിരുന്നു. അപ്പൊ ഈ ഒരു സിനിമ പോലെ തന്നെ ഈ മൂവിയിലെ പാട്ടും വളരെ ട്രെൻഡിങ് ആയിരുന്നു. ഫ്രിഡ സോമന്റെ ആദ്യത്തെ ഒരു പാട്ട് വന്നപ്പോൾ, നമ്മുടെ രജിഷ വിജയന്റെ ഈ ഒരു ലൈക്ക് ഒരു കിടുക്കൻ ഡാൻസ് നമ്പർ വന്നപ്പോഴേക്കും ആദ്യമേ അത് വൈറലായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. കോമള താമര എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ശരിക്കും ഈ ഒരു പാട്ടിന്റെ റീമിക്സ് വേർഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒന്ന് റീ റിലീസ്ഡ് ആയിട്ടുണ്ട്. കേട്ടപ്പോൾ രസമുണ്ട്, കണ്ടപ്പോഴും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു ഇന്നത്തെ വീക്കെൻഡ് കളറായിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ. വർക്കി, അനിൽലാൽ ആൻഡ് ആൻഡ്രേ മൂന്ന് പേരും ചേർന്ന് എഴുതി, വർക്കി കമ്പോസ് ചെയ്ത്, വർക്കിയും പ്രണവും ശശിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു കിടുക്കൻ ട്രാക്ക് ദേ വരുന്നുണ്ട്. ഇതിനകത്ത് ഇടയ്ക്കത്തെ പോർഷൻ ആ ഒരു വേവ് ഭയങ്കര രസമാണ്. ഹൈപ്പായിട്ട് തുടങ്ങി പിന്നെ ഒന്ന് ഇറങ്ങി വന്നിട്ട് ദെൻ അവിടെ നിന്ന് ഒരു വേവ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, ലൈക്ക് രസമാണ് ആ ഒരു പാട്ടിന്റെ പോക്ക്. ടോപ്പ് ടെൻ ഇവിടെ തുടങ്ങുന്നു. ചിച്ചോണ് കൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Number 10.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: ഇന്ന് വി ഹാവ് എ ഇൻ എവ്രിവെയർ. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമ ചെയ്യാനാണെങ്കിൽ കൂടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു എ ഐ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ കുറച്ച് പിള്ളേരെ സെറ്റ് ചേർന്നിട്ട് ഒരു മൂവിയുടെ കുറച്ച് എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് അവരൊരു സംഭവം റീക്രിയേറ്റ് ചെയ്തു. അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരു തീം അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു മൂവി വരുന്നുണ്ട്, വിച്ച് ഈസ് റിവോൾവർ റിംഗോ. വെറൈറ്റി പേരാണ് ഈ ഒരു സിനിമയിലെ പാട്ടാണിത്. ഇനി നമ്മൾ ടോപ്പ് ടെന്നിൽ കേൾക്കാൻ പോകുന്നത് രസമുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇന്ത്യാന ജോൺസ് ഭയങ്കര ഒരു ട്രെൻഡായി നിന്ന സമയത്ത് 2019 കുറച്ച് പിള്ളേര് സെറ്റ് ചേർന്നിട്ട് അവര് ഒരു ഒരു ഒരു പാരഡി പോലെ അല്ലെങ്കിൽ ഒരു ഫാൻ മെയ്ഡ് സംഭവം പോലെ ചെറിയൊരു സിനിമ ക്രിയേറ്റ് ചെയ്തു. ഇതുപോലത്തെ ഒരു ആശയം നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കുറച്ച് കുട്ടികൾക്ക് തോന്നുന്നു. അവർ ചേർന്നിട്ട് നമ്മുടെ മിന്നൽ മുരളി മൂവി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റീക്രിയേഷൻ വേണ്ടിയിട്ട് ഒരു റീക്രിയേറ്റിംഗ് സിനിമ അല്ലെങ്കിൽ ഒരു ഫാൻ മെയ്ഡ് മൂവിക്ക് വേണ്ടിയിട്ട് തയ്യാറാവുന്നു. ഈ ഒരു സിനിമ ചെയ്യാനായിട്ട് ഇവർക്കൊരു ചേട്ടൻ്റെ സപ്പോർട്ട് വേണം. അങ്ങനെ ഒരു ചേട്ടനായിട്ടാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ വരുന്നത്. യെസ്, ഇതാണ് റിവോൾവർ റിംഗോ മൂവിയുടെ ഒരു ഏകദേശം ഒരു ധാരണ എന്ന് പറയുന്നത്. ഒരു ചിൽഡ്രൻ അഡ്വഞ്ചർ ഡ്രാമ മൂവി, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. കിരൺ നാരായണനാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്നത്. കാസ്റ്റിംഗും രസമുണ്ട്. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ലാലു അലക്സും ഒക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്കൊപ്പം നിന്ന് ഒരു അങ്കിളിന്റെ കഥ പറഞ്ഞു പോയ സിനിമ ഈ ഒരു സിനിമയിലെ പാട്ടാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മോഹത്തിന്റെ വെള്ളിമല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. നമ്മളിലേക്ക് ജീവിതത്തിന്റെ ആ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തന്നെ ഹോപ്പാണ്, മോഹങ്ങളാണ്, പ്രതീക്ഷകളാണ്. സോ ആ ഒരു മോഹത്തിന്റെ വെള്ളിമല കയറാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മോഹത്തിന്റെ വെള്ളിമലകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. രസമുള്ളൊരു പാട്ടാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു പാട്ടാണ്. യെസ്, ഇതാണ് ഇന്നത്തെ ടോപ്പ് ടെന്നിലെ ദ വെരി നെക്സ്റ്റ് ട്രാക്ക്. വിത്ത് മേ ചിച്ചു കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: You are listening to Radio Salon 91.7.

ചില പാട്ടുകൾ അങ്ങനെയാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ കേൾക്കും, കേട്ട് കഴിഞ്ഞാൽ നമ്മളത് പിടിച്ചിരുത്തും. അങ്ങനെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഉറപ്പാണ് അത് നമ്മളെ പ്ലേലിസ്റ്റിൽ കയറും. സോ അങ്ങനെ ഒരുപാട് പേരുടെ പ്ലേലിസ്റ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടന്നു കയറിയ രണ്ട് പാട്ടുകളാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺലി ഓൺ ടോപ് ടെൻ വിത്ത് മീ ചിച്ചു. ഈ രണ്ട് പാട്ടുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ആദ്യത്തെ പാട്ട് ഒരുപക്ഷെ ഈ പാട്ട് പാടിയ ആളാണ് ഒരുപാട് പേരെ ഞെട്ടിച്ചതും സോഷ്യൽ മീഡിയയിൽ ശരിക്കും എന്നൊരു ഒരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിൽ വന്നു. ബിക്കോസ് തൊപ്പിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, തൊപ്പിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. കനവേ എന്നുള്ള പാട്ടാണ്. ഗാലറി വിഷൻ ഇന്ത്യയുടെ അക്കൗണ്ടിലാണിത് വന്നിരിക്കുന്നത്, യൂട്യൂബ് അക്കൗണ്ടിലാണിത് പോസ്റ്റ് ആയിരിക്കുന്നത്. രസമുണ്ട് കേട്ടോ ആ ഒരു പാട്ട് കേട്ടിരിക്കാനായിട്ട്. ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം, ഉറപ്പാണ് ഈ പാട്ടിനി തപ്പിയ ആളുകൾ വരും. എന്നുവെച്ചാൽ ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് കേൾക്കാൻ പറ്റുന്ന മോഡിൽ വളരെ രസകരമായിട്ട് പാടി പറഞ്ഞു പോയ ഒരു പാട്ടാണ്. ഭംഗിയുണ്ട് കേൾക്കാനായിട്ട്. നമ്മുടെ കേമ സണ്ണി കുട്ട എന്നൊരു ചിന്തയായിരിക്കും ഒരു പക്ഷേ ഈ പാട്ട് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും തൊപ്പിയെക്കുറിച്ച് ഇപ്പം തോന്നുന്നത്. നമുക്കൊക്കെ ഇടയിലും വളരെ ഹിഡൻ ആയിട്ടുള്ള പല ടാലൻറ്റുകളുണ്ട്, അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾക്ക് പിടിച്ചാൽ കിട്ടൂല. ഗാലറി വിഷൻ ഇന്ത്യയിലാണ് ഈ ഒരു കനവേ എന്നുള്ള പാട്ട് വന്നത് എന്നുണ്ടെങ്കിൽ, ഗാലറി വിഷനിൽ ഒരു പുതിയ പാട്ട് വന്നിട്ടുണ്ട്, വിച്ച് ഈസ് മാതക എന്നുള്ള പാട്ടാണ്. ഇതൊരു മാപ്പിള പാട്ടാണ്, നമ്മുടെ ഹരിചരൺ പാടിയ പാട്ടാണ്. രസമുള്ള ഒരു പാട്ടാണ്. ഈ ഒരു മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കിട്ടിയ ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റാണ് എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ എടുത്തു ഈ രണ്ട് പാട്ടുകൾ തന്നെ ഇനി അങ്ങടേക്ക് വീക്കെൻഡ് വൈബ് ആക്കാനായിട്ട് നമുക്ക് കേട്ടാലോ. യെസ്, വരുന്നു രണ്ട് കിടുക്കൻ പാട്ടുകൾ, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള പാട്ടുകൾ. ദിസ് ഈസ് എ ടോപ് 10 ഓൺലി ഓൺ യുവർ ഹാപ്പിനെസ് ഹോട്ട് ലൈൻ റേഡിയോ സുനു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമ്പർ 8.

0: You are listening to Radio Sunno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: എല്ലാ വർഷവും മെയ് മാസത്തിലെ സെക്കൻഡ് സൺഡേ നമ്മൾ മദേഴ്സ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മദേഴ്സ് ഡേ ആണ് നാളെ. സോ റൈറ്റ് നഫ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ടോപ്പ് ടെന്നിലെ ഇനിയുള്ള പാട്ട് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. ഈ അമ്മ പാട്ടുകൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഏത് സമയത്ത് എപ്പം നമ്മൾ ഈ ഒരു പാട്ട് കേട്ടാലും നമ്മളെ അത് പിടിച്ചിരുത്തും. ഒരുപാട് ഓർമ്മകളിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് നല്ല അമ്മ പാട്ടുകൾ നമുക്കുണ്ട് കേട്ടോ. ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ ആ ഒരു ഫീലാണ്. സോ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും ഒരു അമ്മ പാട്ടാണ്. ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് പേരുടെ ആ ഒരു ഹിറ്റ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ച ഒരു അമ്മ പാട്ട്. നൂറ് സ്വാമി എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ഇത് നമ്മുടെ പിച്ചേക്കാരൻ മൂവിയിലൊരു പാട്ടുണ്ട്, നൂറ് സ്വാമികൾ ഇരുന്നാലും എന്നുള്ളൊരു പാട്ട്. ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ലൈക്ക് ലിറിക്സിൽ നിന്നാണ് ഈ നൂറ് സ്വാമി എന്നുള്ള മൂവി നെയിം തന്നെ വന്നത്, ഇൻസ്പയർഡ് ആയത് എന്നാണ് പറയുന്നത്. ഈ ഒരു സിനിമയിലെ പാട്ട് നമ്മുടെ വിജയ് ആന്റണിയുടെ സെക്കൻഡ് കൊളാബറേഷനാണ് വിത്ത് ഡയറക്ടർ ശശി ആഫ്റ്റർ പിച്ചേക്കാരൻ. അപ്പം അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. ഈ ഒരു സിനിമയിലെ ഒരു പാട്ടുണ്ട്, എന്തൊക്കെ ആരൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് നിന്നാലും അമ്മ അമ്മദാനെന്നുള്ളൊരു പാട്ട്. അപ്പോൾ അത്രയും രസമുള്ള അത്രയും ഭംഗിയായിട്ട് പറഞ്ഞു പോയിട്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ടിൻ്റെ ഒരു ലിറിക്കൽ വീഡിയോ ഒക്കെ റിലീസായിട്ടുണ്ട്. സ്വാസികയാണ് ഇതിൽ അമ്മയായിട്ട് വന്നിട്ടുള്ളത്. ഗംഭീര പ്രകടനമാണ് കേട്ടോ, നമ്മളത് കണ്ടിരിക്കും. ഒരമ്മയുടെയും രണ്ട് മക്കളുടെയും ആൺമക്കളുടെയും കഥ പറഞ്ഞു പോകുന്ന പോലത്തെ ചെറിയൊരു പാട്ട്. പക്ഷേ ഈ പാട്ട് കാണുമ്പോൾ കേൾക്കുമ്പോൾ രണ്ടും നമുക്ക് അത്രയും ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം അത്രയും ഫീൽ ഗുഡ് ആയിട്ടുള്ള ആ ഒരു പാട്ടാണിത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ശ്രീകാന്ത് ഹരിഹരനാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്, മോഹൻരാജനാണ് വരികൾ എഴുതിയിരിക്കുന്നത്, കമ്പോസ് ചെയ്തത് ബാലാജി ശ്രീറാമാണ്. യെസ്, ദാറ്റ് ബ്യൂട്ടിഫുൾ ട്രാക്ക് ഈസ് കമ്മിങ്. ആൻഡ് വൺസ് അഗെയിൻ ലോകം മുഴുവനുള്ള എല്ലാ അമ്മമാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരു ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞുകൊണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, ചിച്ചുവാണ് കൂടെയുള്ളത്. Number

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നമുക്ക് മുൻപിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നിരിക്കും, എന്ത് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയുള്ള എന്നെ കുറിച്ചും എന്റെ ലൈഫിലേക്ക് വന്ന ഒരാളെ കുറിച്ചും, അല്ല അങ്ങനെ റിയൽ ആയിട്ടല്ല, സിനിമയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു സിനിമയിലെ പാട്ടാണത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ടോപ് 10 വിത്ത് മീ ചിച്ചു. ഈ ഒരു സിനിമയുടെ പേര് തന്നെ കൊള്ളാലോ എന്ന് ഫീൽ ചെയ്യും. 29 എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ബേസിക്കലി ഈ 29 to 30 എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസിഷൻ ഒരുപാട് പേർക്ക് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാനുൾപ്പെടെ പല ആളുകളും ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു സിനിമ വരുന്നത്. കറക്റ്റായിട്ട് ഈ ഒരു വർഷം 29 വയസ്സ് കഴിഞ്ഞ് ഈ ഒരു വർഷം 30 വയസ്സിലേക്ക് കടക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടാണ് കേട്ടോ ഈ ഒരു പാട്ട്. ഓക്കെ, നമ്മുടെ കഥയിലെ നായകൻ ആക്ച്വലി ആൾക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. എന്ത് വേണം, എന്ത് ചെയ്യണം, ലൈഫിൽ എന്ത് ചെയ്യാനാണ് എനിക്ക് പറ്റുന്നത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് വളരെ വിഷണറി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ലൈഫിലേക്ക് കടന്നു വരുന്നത്. ആൾക്കാണെങ്കിൽ UPSC എക്സാംസ് എഴുതി പാസ്സാവണം, അല്ലെങ്കിൽ വലിയൊരു പോസ്റ്റിലേക്ക് എത്തണം എന്നൊക്കെ ഒരു പ്ലാനിലാണ് ആ ഒരു പെൺകുട്ടി ഉള്ളത്. സോ ഒരു, അതായത് ലൈഫിനെക്കുറിച്ച്, ലൈഫിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുള്ള ഒരു വ്യക്തി വരുന്നു. ഇവർക്കിടയിൽ നടക്കുന്ന കുറേയധികം സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിനിമയിലെ പാട്ടുകൾക്കും കുറച്ച് എന്താ പറയുക, നമ്മളിൽ പല ആളുകൾക്കും ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്തേക്കാം. ചിലപ്പോൾ ഈ ഒരു പാട്ട് കാണുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ തന്നെ അവിടെ ഫീൽ ചെയ്തേക്കാം. ഈ ഒരു സിനിമയിലെ ഒരു പാട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് റിലീസായിട്ടുണ്ടായി. രസമുള്ള ഒരു പാട്ടാണ് പൊല്ലാത ആശകൾ എന്നുള്ളൊരു പാട്ട്. ഒരുപാട് ആശകളുമായിട്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ഈ ഒരു പാട്ട് ഇന്നേ വേ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷോൺ റോൾഡൻ ആണ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് സത്യപ്രകാശും സൈന്ധവിയും ചേർന്നിട്ടാണ്. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 29 കഴിഞ്ഞിട്ട് 30 കടക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ്. സ്റ്റേ ട്യൂൻഡ്.

ഒരു ഇളയരാജ പാട്ട് കേൾക്കാനായിട്ടുള്ള മോഡുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രസമുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടാലോ. വെൽക്കം ബാക്ക് ടു ടോപ് ടെൻ. വീക്കെൻഡ് ഇങ്ങനെ സ്പെഷ്യൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിച്ചു ആണ് ഇവിടെ കൂടെ ഉള്ളത് വിത്ത് എ സ്പെഷ്യൽ പ്ലേലിസ്റ്റ് ഓൺലി ഓൺ റേഡിയോ സുനോ. ഇളയരാജ സാറ്, റീസെന്റ്ലി തമിഴ്നാടിന്റെ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ആളുടെ പഴയ ഒരു പാട്ടിങ്ങനെ റീഷെയർ ചെയ്തിട്ടുണ്ടായി. അത് വിജയുടെ ഒരു പഴയ ഒരു മൂവിയാണ്. അതിനകത്ത് നമുക്ക് കുഞ്ഞു വിജയിനെ കാണാൻ പറ്റും. 1988 റിലീസ് ചെയ്തൊരു സിനിമയുണ്ട്, ഇത് എങ്കിൽ നീതി എന്നുള്ളത്. ഈ സിനിമയിലെ ഇളയരാജ കമ്പോസ് ചെയ്ത് മനോ പാടിയൊരു പാട്ടുണ്ട്, വാലിയുടേതായിരുന്നു വരികൾ, ചിന്നതമ്പി ഉന്നൈ നമ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ ആ ഒരു പാട്ടാണ് വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ പോലെ ഇങ്ങനെ റീഷെയർ ചെയ്ത് കണ്ടത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇതിന് ഇൻ ബിറ്റ്വീൻ ഇളയരാജ സാറിന്റെ പുതിയൊരു പാട്ടിങ്ങനെ റിലീസ് ആയിരിക്കുന്നത്. ആ ഒരു പാട്ട് ലെനിൻ പാണ്ഡ്യൻ മൂവിയിലെ പാട്ടാണ് ഉന്നൈ നമ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. രസമായിട്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നതും കമ്പോസ് ചെയ്തിരിക്കുന്നതും ഇളയരാജ സാർ തന്നെയാണ്. പാടിയിരിക്കുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ശ്വേത മോഹനാണ്. ശ്വേത ഈ ഒരു പാട്ട് പാടിയപ്പോൾ ഏതൊക്കെയോ ഒരു പോയിന്റിൽ സുജാത ചേച്ചി നിന്ന് പാടുന്നൊരു ഫീലാണ് എനിക്കിങ്ങനെ കിട്ടിയത്. രസമുള്ളൊരു പാട്ടാണ്, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു പാട്ടാണ്, വീക്കെൻഡിൽ കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. അതിൻ്റെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത, നമ്മുടെ ശിവാജി ഗണേശന്റെ കൊച്ചുമകൻ ദർശന്റെ ആദ്യത്തെ മൂവിയാണ്, ഡെബ്യൂ മൂവി കൂടിയാണ്. ഒരു വില്ലേജ് ഡ്രാമയാണ് ഈ ഒരു സിനിമ. രസമാവട്ടെ, നല്ലൊരു മൂവിയാവട്ടെ, നല്ലൊരു വിജയമാവട്ടെ, ആൻഡ് കൈൻഡ് ഓഫ് ശിവാജി ഗണേശൻ സാറിന്റെ കൊച്ചുമകൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ലൈക്ക് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആ എക്സ്പെക്ടേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ അല്ലേ. അതാണ് യെസ്, ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട് ഓൺലി ഓൺ റേഡിയോസിനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. Number 4.

0: You are listening to Radio Suno 91.7 FM.
1: Katash

ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുവാണ് കൂടിയുള്ളത്. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് കിടുക്കൻ പാട്ടുകൾ കേട്ടാലോ. യെസ്, ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകളും മൂവി സോങ്സ് അല്ല, പകരം ആൽബം സോങ്സ് ആണ്, അല്ലെങ്കിൽ മ്യൂസിക്കൽ വീഡിയോ സോങ്സ് ആണ്. ഇതിൽ ആദ്യത്തേത് ഡിസ്കണക്റ്റിംഗ് എന്നുള്ളൊരു പാട്ടാണ്. ഇത് വൈക്കം വിജയലക്ഷ്മി നമ്മളുടെ സുധീർ പരവൂറും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള സാബുമാനും കൂടെ ഉണ്ട്. ഇപ്പം രസമായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്, ഒരു കോളേജ് അറ്റ്മോസ്ഫിയറിൽ, ഒരു കോളേജ് ആംബിയൻസിലെ ഒരു നാടകമൊക്കെ, ലൈക്ക് കോളേജിലെ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ നാടകങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മോഡുണ്ടല്ലോ, അങ്ങനത്തെ ഒരു മോഡിൽ പറഞ്ഞു പോയിട്ടുള്ളൊരു ഒരു പാട്ടാണ്. രസമാണ് കേട്ടിരിക്കാനായിട്ട്. ആൻഡ് ഇതിൻ്റെ വിഷ്വലൈസേഷനും എൻ്റെ ഈ സാബുമാൻ വരുന്നൊരു പോർഷനൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. നമ്മൾ ചിരിക്കും ഉറപ്പായിട്ടും. എൻ്റെ ഈ ഒരു പാട്ടൊക്കെ ആണെങ്കിൽ രസമാണ്. ആൻഡ് വൈക്കം വിജയലക്ഷ്മി വരുമ്പോഴേക്കും അറിയാമല്ലോ ഒരു ഡിഫറെൻറ്റ് മോഡിലേക്ക് പാട്ട് അപ്ലിഫ്റ്റഡ് ആവാറുണ്ട്, അത് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ആൻഡ് സുധീർ പറവൂർ നമ്മുടെ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട്സ് ഉള്ള തത്തി, അപ്പോൾ ആള് രസമായിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഇതായാലും വളരെ ഡിഫറെൻ്റ് ആയിട്ടില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഈ രണ്ട് ശബ്ദങ്ങളും ഒന്നിച്ചപ്പോഴേക്കും വളരെ രസകരമായിട്ടുള്ളൊരു പാട്ട് നമുക്ക് കിട്ടി. ആ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ അടുത്തൊരു പാട്ട് ഒരു അൺടോൾഡ് സ്വീറ്റ് സീക്രട്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്, അസ്രാർ. യെസ്, ഒരു ബ്യൂട്ടിഫുൾ പാട്ടാണ്. മുത്തു ആൻഡ് സഫ മുസ്തഫ രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ഈ പറഞ്ഞ പോലെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വരികളൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പാട്ടുകളുടെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് മലയാളം ആൽബം സോങ്സിൻ്റെ പല ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. യെസ്, അപ്പോൾ ആ ഒരു പാട്ട് നമ്മളിതേ കേൾക്കും. അസ്രാറും വരുന്നുണ്ട്, ദിസ് കണക്റ്റിംഗ് വരുന്നുണ്ട്, ഓൺലി ഓൺ റേഡിയോ സനോ. ഇവിടെ നമ്മൾ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് സം കിടുക്കൻ ട്രാക്സ്. സ്റ്റേ ട്യൂൻഡ്. നമ്പർ 3.

ലെമൺ ബാക്ക് ടു ടോപ് ടെൻ ചിച്ചുമാണ് ദേ ഇവിടെ ഇങ്ങനെ കൂടെ ഉള്ളത്. അങ്ങനെ ഈ ഒരാഴ്ചത്തെ ഒരു അൾട്ടിമേറ്റ് കിടിലൻ അല്ലെങ്കിൽ രസമുള്ള ഒരു പ്ലേലിസ്റ്റുമായിട്ട് നമ്മളിങ്ങനെ യാത്ര തുടങ്ങി അവസാനം ഒരു എൻ പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നു ഗായ്സ്. ഇന്നത്തെ ടോപ് ടെന്നിന്റെ വലിയൊരു പ്രത്യേകത, രണ്ട് ലെജൻസിന്റെ പാട്ടുകൾ ഈ ഒരു ആഴ്ച നമ്മൾ കേട്ടു സെലിബ്രേറ്റ് ചെയ്തു, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഏറ്റെടുത്തോണ്ടിരിക്കുകയാണ്. ആ രണ്ട് പാട്ടുകളും ഇവിടെ ടോപ് ടെന്നിലും നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ഒരു പാട്ട് ഇളയരാജ സാറിന്റെ പാട്ട് നമ്മൾ കേട്ടതാണ്, ലെനിൻ പാണ്ഡ്യൻ മൂവിയിലെ ഉന്നയി നമ്പി എന്നുള്ള പാട്ട്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ദി വൺ ആൻഡ് ഓൺലി സാക്ഷാൽ എ ആർ റഹ്മാന്റെ ട്രാക്കാണ്. മസ്കാര എന്നുള്ള പാട്ടാണ് മെയിൻ വാപ്പസ് ആവുങ്ക മൂവിയിലെ പാട്ട്. രസമുള്ള പാട്ടാണ്, ഒരു ഫീൽ ഗുഡ് ട്രാക്കാണ്, ഒരു റൊമാൻറ്റിക് ട്രാക്കാണ്, ഒരു പ്രണയം ഒരു സ്നേഹം ഒക്കെ പറഞ്ഞു പോയിട്ടുള്ളൊരു ഒരു പാട്ടാണ്. കേട്ടിരിക്കാൻ രസമാണ്, കണ്ടിരിക്കാൻ രസമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടോടുകൂടി ഞാൻ അടുത്തു ഇന്നത്തെ ടോപ് ടെൻ നമുക്ക് അങ്ങോട്ടേക്ക് വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറയാം എന്നൊക്കെയുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്, ഒരുപാട് സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് വൈബായിട്ട് കൂളായിട്ട് അങ്ങോട്ട് ഇരിക്കുക. ആൻഡ് രസകരമായിട്ടുള്ള ഒരുപാട് വീക്കെൻഡ്സ് ഇനിയും വിഷ് ചെയ്യുന്നു കൂട്ടത്തിൽ. അടുത്ത ആഴ്ച ഇതേപോലെ കുറച്ച് നല്ല പാട്ടുകളുമായിട്ട് ഒരു അടിപൊളി പ്ലേലിസ്റ്റുമായിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഷോയെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കമൻസോ ഒപ്പീനിയനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജസ് അയക്കാൻ മറക്കണ്ട നമ്മളെ സുനോട് ഇൻസ്റ്റഗ്രാം പേജിൽ. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഡേ അങ്ങടേക്ക് ഇറങ്ങുകയാണ്. ഇത്രയും നേരം കൂടെ ട്രാവൽ ചെയ്ത് പാട്ടുകൾ കേട്ട് വൈബ് ചെയ്ത് ചിരിച്ച് കമൻ്റൊക്കെ പറഞ്ഞ് രസമായിട്ട് പോയ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുകയാണ് ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. സോ നമുക്കിനി അടുത്ത വീക്കെൻഡ് അടുത്ത സാറ്റർഡേ വീണ്ടും കേട്ടുമുട്ടാം. അപ്പോൾ ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ദി വൺ ആൻഡ് ഓൺലി ആർ ജെ ചിച്ചു ആണ്. ഇന്നലെ നമസ്കാരം, ഇപ്പോൾ സലാം, കൽക്കേലി, ശുക്രിയ, നാളേക്ക് വണക്കം, ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഓൾ. നമ്പർ 1.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you.
5: Hi, ഞാൻ നിങ്ങളുടെ മിയ.
6: You are listening to Radio Suno 91.3.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പുസ്തകങ്ങളെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും ഒക്കെ കുറച്ചധികം നേരം ഇങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാനുള്ള സമയം അങ്ങനെ വന്നിരിക്കുകയാണ്. ഹായ് ഹലോ വെൽക്കം, ബുക്ക് മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്. അങ്ങനെ ഇന്നത്തെ ദിവസവും ഒഫീഷ്യലി ബുക്ക് മാർക്കിൻ്റെതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ചധികം സാഹിത്യ രചനകളിലൂടെയൊക്കെ ഒന്ന് തൊട്ട് നല്ലോടി നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോവാണ്. ഇനി വരാൻ പോകുന്ന ഒരു 2 മണിക്കൂർ സമയം എന്ന് പറയുന്നത്, അപ്പോൾ ഈ വരുന്ന സമയത്ത് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത് വളരെ പ്രശസ്തമായൊരു മലയാള നോവലാണ്. യൂഷ്വലി നമ്മൾ ബുക്ക് മാർക്കിൽ എടുക്കാനുള്ളത് കുറച്ച് കഥയും അല്ലെങ്കിൽ രസകരമായ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന കുറച്ച് പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്നൊരല്പം കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, കാര്യങ്ങളൊരല്പം വ്യത്യസ്തമാണ്. കാരണം ലൈഫിനെ കുറച്ചൊക്കെ ഒന്ന് വേറെ ഒരു ആംഗിളിൽ നിന്നും ചിന്തിക്കാൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന രീതിയിലൊക്കെ വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പല പുസ്തകങ്ങളും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലൈഫിനെ കുറച്ചൊന്ന് എന്താ പറയുക, ഫിലോസഫിക്കൽ ആസ്പെക്റ്റിൽ നോക്കിക്കാണാൻ നമ്മൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഒരു താല്പര്യം ഉണ്ടാവില്ലേ? യെസ്. അപ്പോൾ എന്തായാലും ആ താല്പര്യമൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്ന് ഒരല്പം കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം, സീരിയസ് എന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരു നോവലാണ്, ഒരു നാടിനെ പറ്റി ഒരു കുടുംബത്തെ പറ്റിയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു നോവലാണ്. പക്ഷെ അതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാവും. മനുഷ്യർ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില ആസ്പെക്റ്റും ചിന്തിക്കാത്ത ചില കാര്യങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ കൂടി ഇതാ ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ ഒരു പുസ്തകത്തെയാണ് ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ സാധാരണമായൊരു നോവൽ, പക്ഷെ അസാധാരണമായിട്ടുള്ള കുറച്ചധികം കൺസെപ്റ്റൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബുക്ക് മാർക്കാണ്, അപ്പോൾ നോവൽ ഏതാണെന്നൊക്കെ അറിയാനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു അടിപൊളി ട്രാക്ക് വരുന്നുണ്ട്, നന്ദയാണ് കൂടെയുള്ളത്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: Action.
3: Mona Dinesha, Adimohamana, Adimoham.
2: Horror. Thanikku pogan anuvada illa.
4: Or drama. Ente kudumbam. Ente swargaraj.
2: Ishta genre idanengilum ivide to get ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: You are listening to Radio Sinu.

നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. ഒരു സർപ്രൈസ് എലമെന്റ് ഒക്കെ അവിടെ അങ്ങനെ നിർത്തിവെച്ചിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പകരം കുറച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഓടി വരുന്ന സമയത്ത് ഇനി ആ സർപ്രൈസ് ഒക്കെ പൊട്ടിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ആക്ച്വലി സർപ്രൈസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളിൽ പലർക്കും അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പക്ഷേ വളരെയധികം പോപ്പുലർ ആണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ, ഞാൻ ഈ പറയാൻ പോകുന്ന എഴുത്തുകാരന്റെ പുസ്തകങ്ങൾ കുറച്ചധികം ആദർശങ്ങളും കുറച്ചധികം വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന് സ്വതവേയുള്ളത്. പറഞ്ഞു വരുന്ന എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ, മലയാളത്തിൽ ഒരു ഉത്തരാധുനിക എഴുത്തുകാരിൽ വളരെ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ വളരെ പ്രശസ്തമായ മനുഷ്യന് ഒരാമുഖം എന്ന നോവലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ബേസിക് ആയിട്ടൊന്ന് അറിയാനായിട്ട് പോകുന്നത്. 2009 മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് കുറേശ്ശെ കുറേശ്ശെ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടുള്ള ഈ ഒരു നോവല് 2010 ഡി സി ബുക്സ് പുസ്തക രൂപത്തിൽ ഇറക്കുന്നത്. 2011 ഓടക്കുഴൽ അവാർഡ്, 2011 തന്നെ നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, അതുപോലെ തന്നെ 2015 വയലാർ പുരസ്കാരം എന്നീ അവാർഡുകളൊക്കെ സ്വന്തമാക്കാനും ഈ ഒരു പുസ്തകത്തിന് സാധിച്ചു. എന്തായാലും ആ പുസ്തകത്തിന് പരിചയപ്പെടുന്നതിന് മുൻപ് ഇതിന്റെ എഴുത്തുകാരനെ പരിചയപ്പെടുന്നത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഒരു പാട്ടൊക്കെ കേട്ട് വന്നിട്ട് കൂളായിട്ട് പരിചയപ്പെട്ടാലോ? ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station. Favorite radio station.
2: Bookmark ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കോടിയുള്ളത്. ഒരു പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുമ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്, ഇന്ന് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്ന മനുഷ്യനൊരു ആമുഖം എന്ന നോവലിന്റെ എഴുത്തുകാരനായിട്ടുള്ള സുഭാഷ് ചന്ദ്രനെ കുറിച്ചാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുകഥയിലേക്കുള്ള അരങ്ങേറ്റം നടക്കുന്നത്. പിന്നീട് കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗമായിട്ട് 2 തവണയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ 1 വട്ടവും പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരമാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ആദ്യ നോവലാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്ന മനുഷ്യന് ഒരാമുഖം എന്ന കൃതി. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ആദ്യ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യയിലെ വളരെ ചുരുക്കം എഴുത്തുകാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത്. അതുമാത്രമല്ല, ആദ്യ കഥാസമാഹാരത്തിനും ആദ്യ നോവലിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിലെ ഒരേ ഒരു എഴുത്തുകാരൻ കൂടിയാണ് സുഭാഷ് ചന്ദ്രൻ. നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്ന മനുഷ്യനൊരാമുഖം എന്ന നോവല് കേരളത്തിന്റെ 100 വർഷത്തെ കഥ പറയുകയും അതിനോടൊപ്പം തന്നെ 100-ലേറെ കഥാപാത്രങ്ങളെ കൊണ്ടുവരികയും ചെയ്തൊരു നോവലാണ്. ഓരോ എഴുത്തുകാരനും അവരുടെ എഴുത്ത് ശൈലിയിൽ ഒരു പ്രത്യേകതയുണ്ടാവും. അതുപോലെ സുഭാഷ് ചന്ദ്രന്റെ കഥകളുടെയും അല്ലെങ്കിൽ നോവലിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു കാതൽ എന്ന് പറയുന്ന അംശം മനുഷ്യ ജീവിതമാണ്. മനുഷ്യജീവൻ എത്രത്തോളം ക്ഷണികമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ള റിയലൈസേഷൻ പലപ്പോഴും നമുക്കുണ്ടാവാറില്ല. അതിലേക്കാണ് പലപ്പോഴും സുഭാഷ് ചന്ദ്രന്റെ എഴുത്തുകൾ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെ എഴുതപ്പെട്ട ഈ ഒരു പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങളോടെയൊക്കെ നമുക്ക് പോണം. ഇപ്പം ഒരു പാട്ട് വെയിറ്റിംഗ് ആണ്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

0: റേഡിയോ സുനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: കരുത്തറ്റ ഭാഷ കൊണ്ടും കഥാപാത്രങ്ങളുടെ അവതരണ രീതി കൊണ്ടുമൊക്കെ ശ്രദ്ധേയമായ ഒരു നോവൽ, അതാണ് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം. വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നന്ദയാണ് കൂടെയുള്ളത്. മലയാള നോവൽ സാഹിത്യ രംഗത്ത് തന്റെ തന്നെയായിട്ടുള്ള ഒരു വേറിട്ട ശൈലി കാഴ്ചവെക്കാൻ എന്തായാലും സുഭാഷ് ചന്ദ്രന് ഈ ഒരു നോവലിലൂടെ സാധിച്ചിട്ടുണ്ട്. ശക്തമായ കഥയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളും. നമ്മൾ മലയാളികളുടെ വൈകാരികമായ ഒരു ചരിത്രമാണ് ശരിക്കും ഈ ഒരു നോവല് അവതരിപ്പിക്കുന്നത്. മനുഷ്യന്റെ അസ്തിത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ ജന്മവാസനകളുടെ യഥാർത്ഥ മാനങ്ങൾ വരച്ചിടുന്ന ഒരു രചന. മിത്തും ചരിത്രവും ഒക്കെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു ഗ്രാമം ഈ ഒരു നോവലിലുണ്ട്. തച്ചനിക്കര എന്നാണ് ഇതിന്റെ പേര്. കഥയിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന രീതിയിൽ മുൻപോട്ട് പോകുന്ന അയ്യാട്ടും പിള്ളി എന്നൊരു തറവാടുണ്ട്. അവിടുത്തെ ഇളയമുറക്കാരനായിട്ടുള്ള ജിതേന്ദ്രൻ എന്ന വ്യക്തിയിലൂടെയാണ് ഈ ഒരു നോവൽ മുൻപോട്ട് പോകുന്നത്. ജിതേന്ദ്രനെ നമുക്ക് ജിതൻ എന്ന് കൂടി വിളിക്കാട്ടോ. അങ്ങനെ ജിതൻ തന്റെ കാമുകിയായിട്ടുള്ള ആൺമേരിക്ക് അയച്ച കത്തുകളിലൂടെയാണ് ഏകദേശം 370 പേജുകൾ വരുന്ന ഈ ഒരു കൃതി പരിണമിക്കുന്നത്. ജിതേന്ദ്രൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മാവൻ ഗോവിന്ദൻ, ഗോവിന്ദന്റെ അച്ഛനായിട്ടുള്ള നാറാ പിള്ള എന്നിങ്ങനെ കുറച്ചധികം ആളുകളുടെ അല്ലെങ്കിൽ കുറച്ചധികം തലമുറകളിലൂടെയാണ് ഈ ഒരു കഥ നടക്കുന്നത്. നോവലിലെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? പറയാം. ഒരു പാട്ട് കേട്ട് വന്നതിന് ശേഷം. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.
3: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി
1: മർഷാ.

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം എന്ന നോവലിനോടത ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്. ആലുവ പുഴയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തച്ചനക്കര എന്ന് പറയുന്നൊരു സാങ്കല്പിക ദേശമൊക്കെ സൃഷ്ടിച്ച് അവിടെയുള്ള അയ്യാട്ടംപള്ളി എന്ന് പറയുന്നൊരു പ്രമുഖ തറവാടിനെ 1920 മുതലുള്ള 100 വർഷത്തെ കഥയൊക്കെ കൊടുത്ത് നമ്മളെ കുറച്ച് ഓർമ്മകളിലേക്കും തിരിച്ചറിവിലേക്കൊക്കെ പറഞ്ഞുവിടുന്ന ഒരു രീതിയാണ് സുഭാഷ് ചന്ദ്രൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 10 അധ്യായങ്ങൾ വീതമുള്ള 4 ഭാഗങ്ങളായിട്ടാണ് നോവലിനെ തിരിച്ചിരിക്കുന്നത്. ഇതിന് ജീവിതവുമായിട്ട് വളരെയധികം ബന്ധവുമുണ്ട്. നാറാപിള്ള എന്ന് പറയുന്ന കർക്കശക്കാരനായിട്ടുള്ള കഥാപാത്രത്തിൽ നിന്നും ജിതേന്ദ്രൻ എന്ന് പറയുന്ന ഇന്നത്തെ തലമുറയിലൊരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് കഥയുടെ ആ ഒരു പൂർണ്ണരൂപം നമുക്ക് വ്യക്തമാവുന്നത്. ഈ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കും ഇടയിൽ 100-ൽ അധികം മറ്റ് കഥാപാത്രങ്ങളൊക്കെ നോവലിൽ ഇടയ്ക്കിടെ വന്നു പോവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കും ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും അത് പഠനം, ജോലി, വിവാഹം, അല്ലെങ്കിൽ ഒരു വീട് പണിയുക, അങ്ങനെയുള്ള വളരെ നിസ്സാരപ്പെട്ട കാര്യങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ട്. ഈ ഒരു നോവലിൽ വന്നു പോകുന്ന മിക്ക കഥാപാത്രങ്ങളും ജീവിതം എന്ന് കരുതുന്നത് ഇതിനെ മാത്രമാണ്. പക്ഷേ ഇതാണോ ശരിക്കും ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ സാക്ഷാത്കരിക്കുന്നത് മാത്രമാണോ? അവിടെയാണ് ആക്ച്വലി നമ്മുടെ ലൈഫിന്റെ ഒരു മീനിങ് ഈ ഒരു നോവല് പറഞ്ഞു തരുന്നത്. മനുഷ്യനായി പിറന്നതിൽ എനിക്ക് അഭിമാനിക്കാനൊന്നും തന്നെ ഇല്ല എന്ന് വളരെ ശക്തമായിട്ട് ജിതേന്ദ്രൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ നോവലിസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. പരദൂഷണവും പൊങ്ങച്ചവും വെറുപ്പും അസൂയയും, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ രീതിയൊക്കെ അംഗീകരിക്കാനും അഭിനന്ദിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ തുറന്നു തന്നെ പറയുന്ന ഒരു രചന.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
0: Huawei App Gallery. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alucas 917 evenings
3: presented by
4: Joy Alucas world's favorite jeweler
5: powered by
6: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
7: in association with
8: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And
12: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.

വെൽക്കം ബാക്ക്. ബുക്ക്മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യൻ ഒരാമുഖം എന്ന നോവലിലൂടെയാണ് ഇതാ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോവലിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്ലോട്ടും അതുപോലെ തന്നെ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഞാൻ വളരെ ലൈറ്റായിട്ടൊന്ന് സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും തച്ചനക്കര എന്ന് പറയുന്ന ഒരു ദേശത്താണ് ഈ ഒരു കഥ നടക്കുന്നതെന്നും പറഞ്ഞല്ലോ. ഈ ഒരു നാട്ടില് വന്നു പോകുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ മുൻപിൽ നമുക്ക് മുൻപിൽ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ നമുക്ക് വളരെ സുപരിചിതരായ വ്യക്തിയാണ്. അവർക്കൊരു പക്ഷെ നാറാപ്പിള്ളയെന്നോ ജിതേന്ദ്രനോ എന്നുള്ള പേരൊന്നും ആയിരിക്കില്ല. മറ്റു പല പേരുകളില് മറ്റ് പല സ്വഭാവങ്ങളിലൂടെ നമുക്ക് മുൻപിലെത്തുന്ന കുറച്ചധികം ആളുകൾ തന്നെയാണ് ഈ നോവലിലെ മറ്റ് കഥാപാത്രങ്ങളും. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനോവൈകല്യങ്ങളെയൊക്കെ ഇത്രത്തോളം ആഴത്തിൽ തൊട്ടറിഞ്ഞ മറ്റൊരു കൃതി നമ്മുടെ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം മനുഷ്യനായി ജനിച്ചത് കൊണ്ട് ഞാൻ ഇന്നിന്ന കാര്യങ്ങളോടൊക്കെ കടന്നു പോകണം, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഉണ്ടായാൽ മാത്രമാണ് എന്റെ ജീവിതത്തിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. നമ്മുടെ സമൂഹം നമുക്ക് മുൻപിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുമ്പോൾ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നല്ല വാല്യൂസും നമുക്കിടയിൽ എവിടെയൊക്കെയോ നഷ്ടമാവുകയും ചെയ്യുന്നു. അതൊക്കെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ പലപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, പലപ്പോഴും കോംപ്രമൈസ് ചെയ്യും. ഈ ഒരു നോവലിലെ പ്രധാന കഥാപാത്രം, അതായത് ജിതേന്ദ്രൻ, മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതൊരു റിയലൈസേഷനാണ്. നോവൽ വായിക്കുന്ന ഓരോ ആളുകളും സമ്മതിച്ചു പോകുന്നൊരു കാര്യമാണ്, ലൈഫിനെ സംബന്ധിച്ച കുറേയധികം നല്ല വാല്യൂസ്, മനുഷ്യൻ എന്ന രീതിയിൽ കുറേയധികം നല്ല വാല്യൂസ് ഈ ഒരു നോവൽ വായിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളത്. ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ബുക്ക്മാർക്കാണ് നന്ദയാണ് കൂടെയുള്ളത്. മലയാള സാഹിത്യ രംഗത്ത് തന്റേതായ ഒരിടം ആദ്യ കൃതി കൊണ്ട് തന്നെ ഉറപ്പാക്കിയ എഴുത്തുകാരനായിട്ടുള്ള സുഭാഷ് ചന്ദ്രന്റെ ആദ്യ നോവൽ മനുഷ്യന് ഒരാമുഖം, ഇതിലൂടെയുള്ള യാത്ര അങ്ങനെ തുടരുകയാണ്. ആഖ്യാന ശൈലി കൊണ്ടും അതുപോലെ തന്നെ ഭാഷാ പ്രയോഗവും കൊണ്ടൊക്കെ അതുവരെ മലയാളത്തിലുണ്ടായിരുന്ന മറ്റു വായനകളിൽ നിന്നും മനുഷ്യരാമുഖം വളരെയധികം വേറിട്ടു നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. കഥയിലേക്കും കഥാപാത്രത്തിലേക്കും ഒക്കെ നമ്മൾ കുറച്ചു മുൻപ് യാത്ര ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെ തലക്കെട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ബുക്കിന്റെ കവർ ചിത്രത്തെക്കുറിച്ചും നമുക്കിനി പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ ഒരു വായനയിലേക്ക് ആദ്യം ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ രണ്ടും തന്നെയാണ്. നമ്മുടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം ഇന്നും മനുഷ്യൻ തന്നെയാണെന്നാണ് എല്ലാവരും തന്നെ പറയാറ് അല്ലെ. അത് കഴിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. ആ മനുഷ്യന് ഒരാമുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങളും അതിലുപരിയായിട്ട് ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു നോവലിന്റെ തലക്കെട്ട് ആദ്യ കാഴ്ചയിലോ അല്ലെങ്കിൽ ആദ്യ കേൾവിയിലോ പെട്ടെന്നങ്ങനെ ആകർഷകമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും പിന്നീട് ഈ ഒരു നോവലിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോൾ ഇത് വായിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലൊരു തലക്കെട്ടായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബുക്കിന്റെ കവർ പേജും. നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെയുള്ള പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ജീവിതത്തെക്കുറിച്ചും ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഒരു നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനായിട്ടൊക്കെ പരിശ്രമിക്കുന്ന നമ്മളിൽ പലരും പലപ്പോഴും പാതി വഴിയിൽ പല കാര്യങ്ങളും ഉപേക്ഷിക്കുന്നവരായിരിക്കും. ഇനി ഇതൊന്നുമല്ലെങ്കിൽ മറ്റൊന്നിൽ ചെന്നുപെട്ട് ഉണ്ടുമുറങ്ങി നമ്മുടെ ജീവിതം തീർക്കുന്നവരായിരിക്കും. അതിനിടയിൽ പലപ്പോഴും എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിനൊരു കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ മറന്നു പോകുന്നുണ്ട്. അതിന് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ജീവിക്കാൻ വേണ്ടി ജോലി എടുക്കുന്നു അല്ലെങ്കിൽ പ്രയത്നിക്കുന്നു അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിനപ്പുറം

ജോലിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്നു, പണമുണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്നു, സ്വത്ത് സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെയുള്ള പലതരത്തിലേക്ക് നമ്മുടെ കൺസെപ്റ്റ് മാറി വരുന്നു. ഒടുവിൽ വളരെ കാലം വൈകിയാണ് പലപ്പോഴും ജീവിച്ചില്ലല്ലോ എന്നൊരു തിരിച്ചറിവ് നമ്മളിൽ പലർക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള പല വിചാരങ്ങൾ നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു പുസ്തകം ബുക്ക്മാർക്കാണ്, നന്ദയാണ് കൂടെയുള്ളത്.

നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ തിരികെ വരുന്ന സമയമാണ്. വെൽക്കം ബാക്ക്. ബുക്ക് മാർക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നന്ദയാണ് കൂടെയുള്ളത്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം എന്ന നോവലിലൂടെയാണിത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ പല അർത്ഥ തലങ്ങളെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു നോവൽ. ചരിത്രവും മിഥ്യയും ഒരേപോലെ കൂട്ടിക്കൊഴിച്ചെഴുതുന്ന ഒരു തരം എഴുത്ത്. പല പാഠങ്ങൾ ഉൾക്കൊണ്ടാലാണ് പലപ്പോഴും ഒരു നല്ല ജീവിതം ജീവിച്ചു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരാമുഖം എന്ന രീതിയിൽ സുഭാഷ് ചന്ദ്രൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്കൊരു റിയലൈസേഷൻ പീരീഡിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം നല്ല മാർഗങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടപ്പെടുത്തിയ സമയത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഇനി നമ്മുടെ കയ്യിലുള്ള ലൈഫിന് ഏറ്റവും ഭംഗിയായി ഏറ്റവും അർത്ഥമുള്ളതാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായാലും വായിക്കാനായിട്ട് ഇനി മറക്കണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ബുക്ക് മാർക്കിൽ നിന്നും തൽക്കാലത്തേക്ക് എനിക്ക് ബൈ പറയേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഒരിക്കൽ കൂടി വീണ്ടും പറയുകയാണ്, സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ അതേ കാര്യം, ജീവിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ബുക്ക് മാർക്കിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ മനോഹരമായ കുറച്ചധികം നല്ല ആശയങ്ങളൊക്കെയുള്ള നല്ല പുസ്തകങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും തിരികെ ജോയിൻ ചെയ്തതായിരിക്കും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് നന്ദയാണ്. കീപ് ലിസണിങ് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM 91.7 FM।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. 91.7 FM.